شعيب أصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل أو

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത കാര്യ സഅദ് അൽ ഗാമിദി പാരായണം നിർവഹിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസ് 21 മുതൽ അവസാന വചനം വരെയും സൂറത്ത് ഹൂദ് 1 മുതൽ 95 വരെയുമുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
4: أعوذ بالله من الشيطان الرجيم.
5: فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت واقعة وإن

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഹാഖ 13 മുതൽ 37 വരെ വചനങ്ങൾ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8-9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 ജൂലൈ 19 ഞായർ, ഹിജ്റ വർഷം 1448, സഫർ 4. വിശുദ്ധ ഖുർആന്റെ അനുഗ്രഹീതമായ സ്വരങ്ങളിലൂടെ ഹൃദയങ്ങൾക്ക് സമാധാനവും ജീവിതത്തിന് മാർഗദർശനവും പകരുന്ന പീസ് ഖുർആൻ റേഡിയോയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അള്ളാഹുവിൻ്റെ വചനങ്ങളോടൊപ്പം ഈ സമയം അനുഗ്രഹമാകട്ടെ.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശുദ്ധ ഖുർആനിനെ മുഴുവനായും കേൾക്കാനുള്ള അവസരം. വ്യത്യസ്ത കാര്യകളുടെ ശബ്ദത്തിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് ഖുർആനിലെ സൂറത്തു ദുഹാൻ, സൂറത്തു അഹ്കാഫ്, സൂറത്തു മുഹമ്മദ്, സൂറത്തു ഫതഹ് എന്നിവയുടെ പാരായണമാണ് പാരായണം നിർവഹിക്കുന്നത് ഖാരി വാദി അൽ യമാനി.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. ഖുർആനിലെ സൂറത്തു ദുഖാൻ, സൂറത്തു അഹ്കാഫ്, സൂറത്തു മുഹമ്മദ്, സൂറത്തു ഫത്തഹ് എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് വദീഉ അൽ യമാനി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തു നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തു നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തു നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു

0: അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ. അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: ഹിഫ്ളുൽ ഖുറാൻ. ഇപ്പോൾ ശ്രോതാക്കൾ ഹിഫ്ളുൽ ഖുറാനിന്റെ മറ്റൊരു ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് ഹാഫിസ് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് വലിയ ആയത്താണ്. ഇൻഷാ അള്ളാഹ് അതിൻ്റെ ആദ്യത്തെ ചെറിയൊരു ഭാഗം ഇന്ന് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

യമീനുക്, യമീനുക് എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. തൽക്കാലം അതുവരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. വഖഫ് ചെയ്യുന്നതുകൊണ്ട് യമീനുക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യുന്നു.

0: മലകത് വമാ മലകത് യമീനുക്.
1: ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പാരായണമെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ലുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ്

നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറ അന്നിസയിലെ 163 മുതൽ 167 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: أعوذ بالله من الشيطان الرجيم.
1: ما كان على النبي من حرج

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറ അൽ അഹ്സാബിലെ 38 മുതൽ 48 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി യൂനുസ് സൊയിലാസ്.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണവും ശ്രോതാക്കളെ കേൾപ്പിക്കുവാനുള്ള അവസരമാണ് ഈ പരിപാടിയിലൂടെ നാം തയ്യാറാക്കിയിരിക്കുന്നത്.
3: വചനം 13.
4: ഇന്നഹു കാന, കാരണം അവനായിരുന്നു. ഫീ അഹ്ലിഹി, തൻ്റെ സ്വന്തക്കാരിൽ. മസ്റൂറ, സന്തുഷ്ടൻ.
5: ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ,
4: കാരണം അവൻ അവന്റെ സ്വന്തക്കാർക്കിടയിൽ വെച്ച് സന്തുഷ്ടനായിരുന്നു.
3: വചനം 14.
4: ഇന്നഹു ദന്ന, നിശ്ചയമായും അവൻ ധരിച്ചു. അല്ല യഹൂർ, അവൻ മടങ്ങി വരുന്നതേ അല്ല എന്ന്.
5: ഇന്നഹു ദന്ന അല്ല യഹൂർ,
4: അവൻ ധരിച്ചു അവൻ അല്ലാഹുവിങ്കലേക്ക് മടങ്ങി വരുന്നതേയല്ല എന്ന്.
3: വചനം 15.
4: ബല, ഇല്ലാതെ. ഇന്ന റബ്ബഹു, നിശ്ചയമായും അവൻ്റെ റബ്ബ്. കാന ബിഹി, അവനെക്കുറിച്ചായിരിക്കുന്നു. ബസീറോ, കണ്ടറിയുന്നവൻ.
5: ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറോ,
4: ഇല്ലാതെ അഥവാ മടങ്ങാതിരിക്കുകയില്ല. നിശ്ചയമായും അവൻ്റെ റബ്ബ് അവനെപ്പറ്റി കണ്ടറിയുന്നവനായിരുന്നു.
6: സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള ചിന്തയോ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമോ ഇല്ലാതെ തൻ്റെ സ്വന്തക്കാരുടെയും ആൾക്കാരുടെയും കൂട്ടത്തിൽ തികച്ചും സംതൃപ്തനും സന്തുഷ്ടനുമായിക്കൊണ്ട് അവൻ അവൻ്റെ ഐഹിക ജീവിതം കഴിച്ചുകൂട്ടി അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു ചെല്ലേണ്ടി വരികയില്ലെന്നാണ് അവർ ധരിച്ചു വച്ചത്. ഇതാണ് ഈ ദുർഗതിക്കു കാരണം. പക്ഷേ അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു വരാതെയും അവൻ്റെ പിടുത്തത്തിൽ അകപ്പെടാതെയും ഇരിക്കുക സാധ്യമല്ല തന്നെ. അവനെ സൃഷ്ടിച്ചു വളർത്തി വരുന്ന അവൻ്റെ രക്ഷിതാവ് സദാ അവനെ കണ്ടും വീക്ഷിച്ചും കൊണ്ടിരിക്കുകയാണല്ലോ.
3: വചനം 16.
4: ഫല ഉഖ്സിമു, എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു. ബിശ്ശഫഖ, അസ്തമയ ശോഭ കൊണ്ട്.
5: ഫല ഉഖ്സിമു ബിശ്ശഫഖ,
4: എന്നാൽ അസ്തമയ ശോഭ കൊണ്ടു ഞാൻ സത്യം ചെയ്തു പറയുന്നു.
3: വചനം 17.
4: വല്ലൈലി, രാത്രി കൊണ്ടും. വമ വസഖ, അത് അടക്കി വെച്ചവ കൊണ്ടും ഉൾക്കൊള്ളുന്നവ കൊണ്ടും.
5: വല്ലൈലി വമ വസഖ,
4: രാത്രിയും അതുൾക്കൊള്ളുന്നവയും കൊണ്ടും.
3: വചനം 18.
4: വൽ ഖമരി, ചന്ദ്രനെ കൊണ്ടും. ഇദത്തശഖ, അത് പൂർണ്ണമായി വരുമ്പോൾ.
5: വൽഖമരി ഇദത്തസഖ,
4: ചന്ദ്രൻ നികന്നു പൂർണ്ണത പ്രാപിച്ചു വരുമ്പോൾ അതുകൊണ്ടും സത്യം ചെയ്തു പറയുന്നു.
3: വചനം 19.
4: ലതർകബുന്ന, നിശ്ചയമായും നിങ്ങൾ കയറും, തരണം ചെയ്യും. തബഖൻ അൻ തബഖ, ഘട്ടം ഘട്ടമായി, ഓരോ പടിപടിയായി, അടുക്കടുക്കായി.
5: ലതർകബുന്ന തബഖൻ അൻ തബഖ,
4: തീർച്ചയായും നിങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായി കയറിക്കൊണ്ടിരിക്കുന്നതാണ്.
3: വചനം 20.
4: ഫമാലഹും, എന്നിരിക്കെ അവർക്കെന്താണ്. ലാ യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നില്ല.
5: ഫമാലഹും ലാ യുഅ്മിനൂൻ,
4: എന്നിരിക്കെ എന്താണിവർക്ക്, ഇവർ വിശ്വസിക്കുന്നില്ല.
3: വചനം 21.
4: വഇദാ ഖുരിഅ, ബോധപ്പെട്ടാൽ അലൈഹിം അവരിൽ അൽ ഖുർആനു ഖുർആൻ ലാ യസ്ജുദൂൻ അവർ സുജൂദ് ചെയ്യുന്നുമില്ല.
5: വഇദാ ഖുറിഅ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ
4: അവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കപ്പെട്ടാൽ അവർ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നുമില്ല.
6: ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഓത്തിന്റെ ഒരു സുജൂദ് ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഓതുമ്പോൾ സുജൂദ് ചെയ്തതായി ഇമാം മാലിക്, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ നിവേദനം ചെയ്തിട്ടുണ്ട്. അസ്തമയ സമയത്തെ ശോഭ, രാത്രി ഉൾക്കൊള്ളുന്നവ അഥവാ അതിൻ്റെ ഇരുട്ടിൽപ്പെട്ട് മറഞ്ഞു പോകുന്ന വസ്തുക്കൾ, പൂർണ്ണദശ പ്രാപിച്ച ചന്ദ്രൻ എന്നിങ്ങനെയുള്ള ചില പ്രകൃതി ദൃഷ്ടാന്തങ്ങളെക്കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറയുന്നു, തീർച്ചയായും നിങ്ങൾ ഒന്നിനുശേഷം മറ്റൊന്നായി ഓരോ ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. മരണത്തിനു മുമ്പ് ശൈശവം, കൗമാരം, യുവത്വം, വാർദ്ധക്യം, രോഗം, ആരോഗ്യം, സുഖം, ദുഃഖം ആദിയായ വിവിധ ഘട്ടങ്ങളെ മനുഷ്യർ തരണം ചെയ്യേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു നല്ല കാര്യമോ ചീത്ത കാര്യമോ സാധിക്കണമെങ്കിൽ പോലും അതിനായി പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും. പിന്നീടാണെങ്കിൽ മരണം, ഖബറിലെ ജീവിതം, ഉയർത്തെഴുന്നേൽപ്പ്, മഹ്ശറിലേക്കു സമ്മേളിക്കൽ, വിചാരണ, രക്ഷാശിക്ഷകൾ ആദിയായ ഘട്ടങ്ങളെയും ഒന്നിനു പിന്നാലെ ഒന്നായി മനുഷ്യൻ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ കേവലം നിശ്ചലമോ സുസ്ഥിരമോ ആയ ഒരവസ്ഥയല്ല മനുഷ്യനുള്ളത്. വ്യക്തികളിൽ മാത്രമല്ല സമൂഹങ്ങളിലും കാണാവുന്ന അവസ്ഥയാണിത്. ഇതെല്ലാം മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതും അവൻ്റെ ശാശ്വതമായ ഭാവിയെപ്പറ്റി ബോധപൂർവം പ്രവർത്തിക്കുവാൻ അവന് പ്രേരകമാകേണ്ടതുമാകുന്നു. പക്ഷേ എന്നിട്ടും സത്യവിശ്വാസം സ്വീകരിക്കുവാനോ ഖുർആന്റെ സന്ദേശങ്ങൾ ചെവിക്കൊണ്ട് മനസ്സിലാക്കുവാനോ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കുവാനോ അവൻ തയ്യാറാകുന്നില്ല. അത്ഭുതം തന്നെ. 16 മുതൽ 21 കൂടിയ വചനങ്ങളുടെ വ്യാഖ്യാനമായി പ്രാമാണ്യരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പലരും പ്രസ്താവിച്ചിട്ടുള്ളതിൻ്റെ സാരമാണ് മുകളിൽ പറഞ്ഞത്. ഈ ആശയത്തെ പിന്താങ്ങുമാറുള്ള പല ഖുർആൻ വചനങ്ങളും കാണാവുന്നതുമാകുന്നു. ഈ സൂറത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി 19 വചനത്തിന് പ്രത്യേകമായി ഒരു ശീർഷകം കൊടുത്തിട്ടുണ്ട്. അതിൽ തബഖൻ അൻ തബഖ് എന്ന വാക്കിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് രേഖപ്പെടുത്തിക്കൊണ്ട് ഹാലൻ ബാദ ഹാൽ, ഒരവസ്ഥയ്ക്കു ശേഷം മറ്റൊരവസ്ഥ എന്നാണ് അദ്ദേഹം അർത്ഥം സ്വീകരിച്ചിരിക്കുന്നത്. മറ്റു പല മഹാന്മാരിൽ നിന്നും ഇതുപോലെ നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളതായി ഇബ്നു കഥീർ റഹ്മത്തുല്ലാഹി അലൈഹി മുതലായവരും പ്രസ്താവിച്ചിരിക്കുന്നു. ഏതാണ്ട് ഇതേ അർത്ഥത്തിലുള്ള വേറെ ചില നിവേദനങ്ങളും കാണാം. ചിലതിൽ ശിദ്ദത്തൻ ബായത ശിദ്ധ, ഒരു കാഠിന്യത്തിനു ശേഷം മറ്റൊരു കാഠിന്യം എന്നാണുള്ളത്. ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് മേൽക്കണ്ട വ്യാഖ്യാനം ആ വചനത്തിന് നാമം സ്വീകരിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഓരോന്നോരോന്നായി വിവിധ ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ എന്ന് സാരം. അല്പം വിഷമത്തോടുകൂടി തരണം ചെയ്യപ്പെടേണ്ടുന്ന അവസ്ഥകളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നത്രേ ലതർക്കബുന്ന, തീർച്ചയായും നിങ്ങൾ കയറും എന്ന പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് വിഷമാവസ്ഥകൾ ഓരോന്നായി തരണം ചെയ്തുകൊണ്ടിരിക്കും എന്ന് ചില മഹാന്മാർ ഇവിടെ അർത്ഥം കൽപ്പിച്ചതും. ഏതായാലും നിങ്ങൾ പടിപടിയായി പുരോഗമിച്ചു കൊണ്ടേയിരിക്കും എന്ന് ഈ വചനത്തിന് ചില പുരോഗമനവാദികൾ കൽപ്പിച്ചു കാണുന്ന അർത്ഥവ്യാഖ്യാനം സ്വീകരിക്കുവാൻ ന്യായം കാണുന്നില്ല. കാര്യപ്പെട്ട ഒരു മുഫസിറും അത് പറഞ്ഞു കാണുന്നുമില്ല. ലതർക്കബുന്ന എന്നതിൽ ബാ എന്ന അക്ഷരത്തിന് അകാരം അഥവാ ഫത്ഹ് കൊടുത്തും ലതർക്കബന്ന എന്നും വായനയുണ്ട്. അപ്പോൾ അത് നീ കയറും എന്ന അർത്ഥം വരുന്ന ഏകവചനവും നേർക്കുനേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിക്കുന്നതുമായിരിക്കും. വായനാ വ്യത്യാസങ്ങളും വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും ഉദ്ധരിച്ച ശേഷം പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവായ ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി ഇപ്രകാരം പറയുന്നു, മുഹമ്മദ് നബിയെ, ഒരവസ്ഥയ്ക്കു ശേഷം മറ്റൊരവസ്ഥയും വിഷമകരമായ ഒരു കാര്യത്തിനു ശേഷം മറ്റൊരു കാര്യവുമായി നീ കയറി അഥവാ തരണം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് വ്യാഖ്യാനം നൽകിയവരുടെ അഭിപ്രായമാണ് ശരിയായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് വാചകമെങ്കിലും എല്ലാ മനുഷ്യരെയും ഉദ്ദേശിച്ചു പറഞ്ഞതാണ് അതെന്നും, ഖിയാമത്തു നാളിലെ വിഷമങ്ങളും ഭീകരതകളും അവർ കണ്ടുമുട്ടേണ്ടി വരുമെന്നാണ് അതിൻ്റെ താല്പര്യമെന്നും അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നു.
3: വചനം 22.
4: ബലില്ലദീന കഫറു, പക്ഷേ അവിശ്വസിച്ചവർ, യുകദ്ദിബൂൻ, വ്യാജമാക്കുന്നു.
5: ബലില്ലദീന കഫറു യുകദ്ദിബൂൻ,
4: അത്രയുമല്ല, പക്ഷേ അവിശ്വസിച്ചവർ വ്യാജമാക്കിക്കൊണ്ടിരിക്കുകയാണ്.
3: വചനം 23.
4: വല്ലാഹു അഅലമു, അല്ലാഹു ഏറ്റവും അറിയുന്നവനാണ്. ബിമാ യുഊൻ, അവർ സൂക്ഷിച്ചു വരുന്നതിനെ പറ്റി.
5: വല്ലാഹു അഅലമു ബിമാ യുഊൻ,
4: അവർ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെ കുറിച്ച് അല്ലാഹു നല്ലവണ്ണം അറിയുന്നവനുമാകുന്നു.
3: വചനം 24.
4: ഫബശ്ശിർഹും, ആകയാൽ അവർക്കു സന്തോഷമറിയിക്കുക. ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയെപ്പറ്റി.
5: ഫബശ്ശിർഹും ബിഅദാബിൻ അലീം,
4: ആകയാൽ നബിയെ അവർക്കു വേദനയേറിയ ഒരു ശിക്ഷയെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുക.
3: വചനം 25.
4: ഇല്ലല്ലദീന, യാതൊരുവർക്കൊഴികെ. ആമനു, വിശ്വസിച്ച. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത. ലഹും, അവർക്കുണ്ട്. അജ്റുൻ, പ്രതിഫലം. ഗൈറു മംനൂൻ, മുറിക്കപ്പെടാത്ത, നഷ്ടം പറ്റാത്ത.
5: ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ലഹും അജ്റുൻ ഗൈറു മംനൂൻ,
4: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ അവർക്കു മുറിഞ്ഞു നഷ്ടപ്പെട്ടു പോകാത്ത പ്രതിഫലമുണ്ട്.
6: അവർ സത്യവിശ്വാസം സ്വീകരിക്കുന്നില്ലെന്നും ഖുർആൻ സ്വീകരിച്ച് അള്ളാഹുവിനെ സാംഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നില്ലെന്നും മാത്രമല്ല ഖുർആനെയും മറ്റും വ്യാജമാക്കി നിഷേധിക്കുക കൂടി ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് വല്ല സന്തോഷവാർത്തയും അറിയിക്കുവാനുണ്ടെങ്കിൽ അത് കഠിനമായ ശിക്ഷയെക്കുറിച്ചാണുള്ളത്. നേരെ മറിച്ച് സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വീകരിച്ചവർക്കാകട്ടെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ശാശ്വതമായ പ്രതിഫലവും ഉണ്ടായിരിക്കും. അവർ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നത് ആ യുഊൻ എന്നു പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം അസൂയ, വെറുപ്പ്, വിദ്വേഷം, നിഷേധം മുതലായവയാണ്. അല്ലാഹു ആലം.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തഫ്സീർ അമാനി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ വാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുക.
0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന തൻസീലിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെയും സൂറത്തു സ്വാദിൻ്റെയും വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത കാരി വദി ആലി യമാനി.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
9: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞത് തൻസീൽ, വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെയും സൂറത്തു സ്വാദിൻ്റെയും വചനങ്ങൾ പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി വദീ അലിയമാനി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ സമയമാണ്. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സൂറ ബക്കറയിലെ 16-17 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിൽ നിന്നും ഇൻഷാഅല്ലാ 16-17 ആയത്തുകളാണ് ഇന്ന് എടുക്കുന്നത്.
2: أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم

ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം തജ്വീദ് നിയമങ്ങൾ, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പാരായണത്തിലെ നിയമങ്ങളും. ഊലഈക മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. ഊലഈക അല്ലദീന, അല്ലദീന എന്ന് ഓതരുത്, അല്ലദീന. ഇതാലുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. അല്ലദീന, അല്ലദീന ഇഷ്തറവൂ, ഇഷ്തറവൂ. വാവിന് ദൊമ്മുണ്ട്, അത് കൃത്യമായിട്ട് പാരായണത്തിൽ കൊണ്ടുവരണം. ഉലഈകല്ലദീന ഇഷ്തറവുദ്ദോ, വാവ് പലപ്പോഴും അവിടെ ഓതിപ്പോന്ന് ഇഷ്തറവുല്ലോലാലത്ത, ഇഷ്തറവുല്ലോലാലത്ത എന്നായിരിക്കും. വാവ് കൃത്യമായിട്ട് അതിൻ്റെ ദൊമ്മ് ഒരു ഉച്ചാരണം ശബ്ദത്തിൽ വരാറില്ല, അത് ശ്രദ്ധിക്കണം. ഇഷ്തറവുദ്ദോലാലത്ത, ദോദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം അത്, അത് ആ ഒരു ശബ്ദം വരേണ്ടത്. അതുപോലെ തന്നെ അത് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ റബിഹത്തി താഇന് ഒന്നാമത്തെ താഇന് സുക്കൂന്, രണ്ടാമത്തെ താഇന് ഹർക്കത്തുണ്ട്. അവിടെ ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് പറയുക ആ നിയമത്തിൻ്റെ പേര്. ഒന്നാമത്തെ താഇന് രണ്ടാമത്തെ താഇലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് ഒറ്റക്ഷരമായിട്ട് ഉച്ചരിക്കും ശബ്ദ് നൽകിക്കൊണ്ട്. റബിഹത്തിജാറതുഹും, പേര് ഇദ്ഗാം മുതമാസിലൈൻ. മുതമാസിലൈൻ എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരം, സുക്കൂനുള്ള അക്ഷരവും ഹർക്കത്തുള്ള അക്ഷരവും ഒന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മഹറജും സിഫത്തുകളൊക്കെ ഒന്നായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് മുതമാസിലൈൻ, ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് പറയുക. റബിഹത്തിജാറതുഹും, അതുപോലെ തന്നെ തിജാറതു തു തഅ്നു ദമ്മാണ്, തിജാറതുഹും, തിജാറതുഹും കൃത്യമായിട്ട് അത് ഉച്ചരിക്കണം. വമാ കാനു മുഹ്തദീൻ, വമാ കാനു മുഹ്തദീൻ. മുഹ് ഹഇൻ്റെ മഹ്റജ് തൊണ്ടയുടെ താഴെ ഭാഗമാണ്, മുഹ്തദീൻ. അടുത്ത ആയത്തിൽ മസലുഹും കമ

مثلهم كمثل الذي استوقد نارا. കൃത്യമായിട്ട് ഓരോ അക്ഷരത്തിൻ്റെയും ഉച്ചാരണം അതിൻ്റേതായ മഖ്റജിൽ നിന്നും ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. ഫലം മീമിന് ശദ്ദ് മണിക്കണം. ഫലം അദോ. ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. അതുപോലെ തന്നെ അദോഎറ്റ്. ഈ മദ്ദ്, ഈ ദൈർഘ്യം മദ്ദ് മുത്തസിലാണ്. നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. കാരണം മദ്ദിൻ്റെ അക്ഷരവും ഹംസയും ഒരേ പദത്തിലാണ്. അതാണ് മദ്ദ് മുത്തസിൽ. അപ്പോൾ ഫലം അദോഎറ്റ്. അതുപോലെ തന്നെ താഇന് സുക്കൂൻ, അവിടെ ഖൽഖല ചെയ്യരുത്. അദോഅത്ത് മാ ഹൗലഹു, ഇങ്ങനെ നോദരുത്. അദോഎറ്റ് മാ ഹൗലഹു. മാ ഹൗലഹു ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഹൗലഹു ذهب الله بنورهم. ذهب ذهب എന്നല്ല, ذهب الله എന്നല്ല, ذهب الله بنورهم. بنورهم വ സാകിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ, നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് മീമിനെ പൂർണ്ണമാക്കിയതിന് ശേഷമായിരിക്കണം വ ഉച്ചരിക്കേണ്ടത് പലപ്പോഴും. കാരണം സാക്കിനായ മീമിന് ശേഷം വ ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടാനൊരു പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചു പറയണത് ബിനൂരിഹിം വ, ബിനൂരിഹിം വ, പ്രത്യേകിച്ചും ഫ വരുമ്പോൾ. ബിനൂരിഹിം വറ്റാറാക്ക ഹും ഫി. മാഷാല്ലാ, ഇവിടെ വറ്റാറാക്ക ഹും ഫി, സാക്കിനായ മീമിന് ശേഷം ഫ ഉണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് മീമിനെ പൂർണ്ണമാക്കണം. മീം എന്ന അക്ഷരം പൂർണ്ണമാവണമെങ്കിൽ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടണം സുക്കൂൻ വരുമ്പോൾ. وَتَرَكَ هُمْ فِي وَتَرَكَ هُمْ فِي فِي ظُلُمَاتٍ فِي ظُلُمَاتٍ لَا ظُلُمَاتٍ എന്ന് പറയരുത്. فِي ظُلُمَاتٍ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ظُلُمَاتٍ ظُلُمَاتٍ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബില ഗുന്ന മണിക്കാതെ കൂട്ടിലേപ്പിക്കണം തൻവീനിനെ ലാമിലേക്ക്. ظُلُمَاتِ اللَّهِ يُبْصِرُونَ يُبْصِرُونَ قَلْقَلَ چِينَم അതോ കേൾക്കണം. يُبْصِي صَاد صَا صَي صُو أَص يُبْصِرُونَ يُبْصِرُونَ يُبْصِرُونَ എന്ന് സീൻ ആവുന്നത് ശ്രദ്ധിക്കണം. يُبْصِرُونَ ഇൻഷാല്ലാ. ഈ രണ്ടായത്ത് ഒന്നുകൂടെ നമുക്ക് ഓതാം. أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم

0: بنورهم ذهب الله بنورهم وتركهم في ظلمات لا يبصرون.
1: സൂറത്തുൽ ബഖറയിൽ നിന്നും 16-17 ആയത്തുകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 16-17 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ ഉപ്പേരിക്ക്

0: ചെയ്യുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാകുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്ക് ഇനി പ്രവേശിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 470-ാമത്തെ പേജിലേക്ക് പാരായണം. الشيخ سعد الغامدي.
4: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 470-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി ഹറമൈനിലെ മസ്ജിദുൻ നബവിയിലെ ഫജ്ർ നമസ്കാരം നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബറാജി. പാരായണം നടത്തിയ സൂറത്ത് സൂറത്തു യൂനുസ് 1-14 വരെയുള്ള ആയത്തുകൾ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ألف لام را تلك آية.

وبشر الذين آمنوا وعملوا الصالحات أن لهم قدم صدق عند ربهم

بالقسط، والذين كفروا لهم شراب من حميم

عليهم ولا الضالين. آمين. ولو يعد

0: انظر لننظر كيف تعملون.
1: മസ്ജിദുൽ ഹറാമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഷെയ്ഖ് ബദർ അൽ തുർക്കി. പാരായണം ചെയ്ത സൂറത്ത് സൂറത്തു ദുഹ, സൂറത്തു ശറഹ്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: فحدث. الله أكبر،
1: الله أكبر.
0: الحمد

0: മഷാല്ല, നാം ഇതുവരെ കേട്ടത് ഹറമൈനിലെയും മസ്ജിദുൽ നബവിയിലെയും മസ്ജിദുൽ ഹറാമിലെയും സുബഹ് മഗ്രിബ് നമസ്കാരങ്ങളുടെ പാരായണങ്ങളാണ് നാം കേട്ടത്. മദീന പള്ളിയിൽ ഫജിർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറാജി. പാരായണം ചെയ്ത സൂറത്ത് സൂറത്ത് യൂണിസ്, 1 മുതൽ 14 വരെയുള്ള ആയത്തുകൾ. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഷെയ്ഖ് ബദർ അൽ തുർക്കി. പാരായണം ചെയ്ത് സൂറത്ത് ദുഹ.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ല, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസറയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ അന്നജം പാരായണം ചെയ്യുന്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: തൻസീൽ ലോകപ്രശസ്ത കാരിയുകളുടെ മനോഹരങ്ങളായ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് പകർന്നു നൽകുന്ന പരിപാടിയാണ് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹലിൻ്റെ 101 മുതലുള്ള വചനങ്ങളും സൂറത്തു ഇസ്റ, സൂറത്തു കഹ്ഫ് തുടങ്ങിയ അധ്യായങ്ങളുടെ മനോഹരങ്ങളായ പാരായണങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത കാരി സാദൽ ഗാമിദി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ശ്രദ്ധിച്ചത് പ്രശസ്ത ഖാരി സാദ് അൽ ഗാമിദിയുടെ വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിൻ്റെ 101 മുതലുള്ള വചനങ്ങളും അതുപോലെ തന്നെ സൂറത്തു ഇസ്റ സൂറത്തു ഖഫ് തുടങ്ങിയ അധ്യായങ്ങളുടെ മനോഹരങ്ങളായ പാരായണങ്ങളാണ്.
1: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിൻ്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹൃദയ വസന്തം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم ولقد فتنا سليمان وألقينا على كرسيه جسدا ثم أناب. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫ് സ്വാദിലെ 34-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. വലഖദ് ഫതന്ന, നാം പരീക്ഷണം നടത്തുകയുണ്ടായി. സുലൈമാന, സുലൈമാനെ. വ അൽഖൈന, നാം ഇടുകയും ചെയ്തു. അലാ കുർസിയിഹി, അദ്ദേഹത്തിൻ്റെ പീഠത്തിന്മേൽ അല്ലെങ്കിൽ സിംഹാസനത്തിൽ. ജസദൻ, ഒരു ശരീരം, തടി, ഒരു ജഡം. സുമ്മ, പിന്നീട്. അനാബ്, അദ്ദേഹം വിനയപ്പെട്ട് മടങ്ങി. സുലൈമാനെ നാം പരീക്ഷണം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പീഠത്തിന്മേൽ അഥവാ സിംഹാസനത്തിൽ നാം ഒരു ശരീരം ഇടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം അള്ളാഹുവിലേക്ക് മടങ്ങി അഥവാ വിനയപ്പെട്ടു. ഇതാണ് ഈ വചനത്തിൽ, സൂറത്തു സ്വാദിലെ 34-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്. ഇവിടെ അൽ ഫിത്ന ഹിയ അൽ ഇഖ്തിബാറു വൽ ഇംതിഹാനു വൽ ഇബ്തിലാഉ. ഈ ഫിത്ന എന്ന് പറഞ്ഞാൽ അത് പരീക്ഷണം എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. എന്താണ് ഈ ഫിത്ന? മാ ഹിയ തബീഅത്തുൽ ഫിത്ന വമാ ഹഖീഖത്തുൽ ജസദ് അല്ലദീ ഉൽഖിയ അലൽ കുർസിയ്. ചില മുഫസ്സിറുകൾ ചോദിക്കുന്നു, എന്താണ് ഇവിടുത്തെ ഫിത്തന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതാണ് അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഇട്ടു എന്ന് പറയുന്ന ആ ജസദ്? കുല്ലുമാ വറദ ഫി തഫാസീരി മിൻ ഹാദിഹി ദിവായാതി ഫഹുവ ബാത്തിലുൻ. തഫ്സീറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന എല്ലാ ഉദ്ധരണികളും അത് അർത്ഥശൂന്യമാകുന്നു അല്ലെങ്കിൽ ബാത്തിലാകുന്നു, നിരർത്ഥമാകുന്നു. യുനാഫി ഇസ്മത്തൽ അംബിയായി, പ്രവാചകന്മാരുടെ പാപ സുരക്ഷിതത്വത്തിന് നിരക്കാത്ത കാര്യങ്ങളാകുന്നു. വ യുനാഫി ജലാലത്തി ഖദരിഹിം അലൈഹിമുസ്സലാത്തു വസ്സലാം, പ്രവാചകന്മാരുടെ മഹത്വത്തിന് നിരക്കാത്ത കാര്യമാകുന്നു. ഫൽ വാജിബു ഇമ്രാറു ഹാദിഹിൽ ആയാത്തി അലാ ളാഹിരിഹ കമാ ജാഅത് വൽ ഇംസാഖു അനിൽ ഖൗദി ഫീമാ വറാഅഹ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞ ആ ആയത്തിൻ്റെ പ്രത്യക്ഷമായ കാര്യം അത് മനസ്സിലാക്കലല്ലാതെ വിശദാംശങ്ങൾ പറഞ്ഞു തരാത്തത് കൊണ്ട് തന്നെ അതിലേക്ക് പ്രവേശിക്കലും അങ്ങനെ അത് വിശദമായി ചികഞ്ഞ് അന്വേഷിക്കലും അത് വിശദീകരിക്കലും ഗുണകരമല്ല. ഫല്ലാഹു തബാറക വതആല അഅലമു ബിഹാ, അതിനെക്കുറിച്ച് നന്നായി അറിയുന്നവൻ അള്ളാഹുവാകുന്നു. ലം യഅതിന ഫി ഹദീസിൻ സ്വഹീഹിൻ അനിൽ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീറു ലിഹാദിഹിൽ ഫിത്ന വല തഫ്സീറു ലിഹാദൽ ജസദി അല്ലദി ഉൽഖിയ അലാ കുർസിയി സുലൈമാൻ അലൈഹി സലാം. ഇവിടെ അള്ളാഹു പറഞ്ഞ പരീക്ഷണം ഏതാണെന്നത് സ്വഹീഹായ ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇടപെട്ട കസേരയിൽ, അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ ഇടപെട്ടു എന്ന് പറയുന്ന ആ ജസദിനെക്കുറിച്ചും സ്വഹീഹായ ഹദീസിൽ പരാമർശമില്ല. അതുകൊണ്ട് സുരക്ഷിതമായ മാർഗം അള്ളാഹു ആ പറഞ്ഞ കാര്യം ഒരു പരീക്ഷണത്തിന് അദ്ദേഹം വിധേയനായി എന്ന കാര്യം മനസ്സിലാക്കലാകുന്നു. അതുതന്നെയാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പലരും പറഞ്ഞ കാര്യം. ഐ ഇബ്തലൈനാഹു വഖ്തബർനാ ബിഹബി ദഹാബി മുൽക്കിഹി വഇൻഫിസാലിഹി അൻഹു ബിസബബി ഖലലിൻ ഇഖ്ലതുഹു അത്തബീഅത്തുൽ ബശരിയ്യ. അല്ലാമ സഅദി റഹമല്ലാഹും പറയുന്നു, അദ്ദേഹത്തെ അള്ളാഹു പരീക്ഷിച്ചു, ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു പരീക്ഷിച്ചു എന്നതാണ്. അപ്പോൾ അതിലപ്പുറം നമ്മുടെ വകയായി നമുക്ക് വിശദീകരിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു വിശദീകരണം സ്വഹീഹായ ഹദീസിലൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. തുടർന്ന് 35-ാമത്തെ വചനം,

ലി അഹദിൻ ഒരാൾക്കും മിം ബഅദി എന്റെ ശേഷം ഇന്നക അന്ത നിശ്ചയമായും നീയത്രേ അൽ വഹാബ് മഹാദാനശീലൻ വളരെ പ്രദാനം ചെയ്യുന്നവൻ. അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ എനിക്ക് പുറത്തു തരയണമേ എന്റെ ശേഷം ഒരാൾക്കും യോജിക്കാത്ത അഥവാ സൗകര്യപ്പെടാത്ത ഒരു രാജ്യത്വം നീ എനിക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. നിശ്ചയമായും നീയത്രേ മഹാദാനശീലനായുള്ളവൻ. ഇതാണ് ഈ വചനത്തിൽ അള്ളാഹു പറയുന്ന കാര്യം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, മറ്റൊരാൾക്കും ലഭിക്കാത്ത തരത്തിലുള്ള ഒരു ആധിപത്യം നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. ഫകാന സുലൈമാനു അലൈഹിസ്സലാത്തു വസ്സലാം നബിയൻ മലീക്കൻ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രവാചകനും രാജാവുമായിരുന്നു. വലാത്തതുൻ അന്നഹു കാന യുരീദു ദുനിയ. ഈ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ തെറ്റായി മനസ്സിലാക്കാൻ പാടില്ല. ഭൗതികമായ കാര്യങ്ങൾ അതീവ തൽപരനായിരുന്നു അദ്ദേഹം. അല്ലേ, ഭൗതികമായ വിഷയത്തിൽ വലിയ താൽപര്യം കാണിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലാക്കാൻ പാടില്ല. കാരണം ഫൽ അംബിയാഉ ലൈസ ലഹും ഹം മുൻ ഫി ദുനിയ. അള്ളാഹു തെരഞ്ഞെടുത്ത് അയക്കുന്ന പ്രവാചകന്മാരാരും തന്നെ ദുനിയാവിൽ ഏറെ താൽപര്യം കാണിക്കുന്നവരായിരുന്നില്ല. അൽ അംബിയാഉ അസ്ഹദുന്നാസി ഫി ദുനിയ. മനുഷ്യരിൽ ദുനിയാവിനോട് അങ്ങേയറ്റം വിരക്തി കാണിച്ചിരുന്ന ആളുകൾ അത് പ്രവാചകന്മാരായിരുന്നു. വലാക്കിൻ അറാദബിൽ മുൽക്കി അല്ലദീലാ യം ബഗീലി അഹദിൻ മിൻ ബഅദിഹി. തന്റെ ശേഷം മറ്റൊരാൾക്കും ലഭിക്കാത്ത ആധിപത്യം അദ്ദേഹം ആഗ്രഹിച്ചത് അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യുന്ന കാര്യത്തിൽ അത് തനിക്ക് സഹായമായി മാറുന്ന തരത്തിലുള്ള ആധിപത്യമാകുന്നു എന്നതല്ലാതെ ഭൗതിക സുഖാഡംബരങ്ങളോ ഭൗതികമായ താൽപര്യങ്ങളോ അല്ല അദ്ദേഹത്തെ അത് പറയാൻ പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വചനം അത്യുന്നതമാകാനുള്ള പ്രവർത്തനത്തിൽ അത് തന്നെ സഹായിക്കുന്ന തരത്തിലുള്ള ആധിപത്യമാണ് അദ്ദേഹം അള്ളാഹുവോട് ആവശ്യപ്പെട്ടത്. മഹാനായ മുഫസ്സിർ മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമി റഹ്മത്തുള്ളാഹി പറയുന്നു, ബദഅ ബി ത്വലബിൽ മഗ്ഫിറത്തി ഖബ്ല ത്വലബിൽ മുൽക്കിൽ അദീം. ഇവിടെ മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് മുൽക്കിന് വേണ്ടി ചോദിക്കുന്നതിന് മുമ്പ് ചോദിച്ചത് പാപമോചനത്തിന് വേണ്ടിയാകുന്നു. ഖാല റബ്ബി ഗ്ഫിർലി. ആ വചനം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, എനിക്ക് നീ പൊറുത്തു തരണേ. അല്ലദീ ലാ യംബഗീലി അഹദിൻ മിൻ ബഅദിഹി. തന്റെ കാലശേഷം മറ്റൊരാൾക്കും കിട്ടാത്ത മുൽക്ക് തരണേ എന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് മഗ്ഫിറത്തിന് വേണ്ടിയാകുന്നു. വദാലിക ലി അന്ന സവാല അസരി ദുനൂബ് ഹുവല്ലദി യഹ്സുലു ബിഹി അൽ മഖ്സൂദു. പാപങ്ങൾ, ആ പാപങ്ങൾ നീങ്ങിപ്പോവുക എന്നത്, അള്ളാഹു പാപങ്ങൾ പൊറുക്കുക എന്നത് അനുഗ്രഹം ലഭിക്കാൻ അതാണ് കാരണം. വലിയൊരു പാഠമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. പലപ്പോഴും ഏത് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുവാനും ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നീങ്ങിക്കിട്ടാനും പാപങ്ങളിൽ നിന്ന് മുക്തമായൊരു ജീവിതം നയിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഈ മഹാമാരിയുടെ കാലത്ത്, കോവിഡിൻ്റെ കാലത്ത് നമുക്കൊരു വലിയ പാഠമാണ് ആ വചനം. പലപ്പോഴും മനുഷ്യൻ്റെ പാപങ്ങൾ, മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തെറ്റുകുറ്റങ്ങളാണ് ഇത്തരത്തിലുള്ള മഹാമാരികളും ഇതുപോലെയുള്ള പരീക്ഷണങ്ങളും മനുഷ്യനെ ബാധിക്കാൻ കാരണമാകുന്നത് എന്നതും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാകുന്നു. ഫദ്ദുനൂബു ബിൽ ഹഖീഖത്തി. യഥാർത്ഥത്തിൽ പാപങ്ങൾ, തതറാക്കമു അലൽ ഖൽബി വതംനഉഹു മിൻ കസീരിൻ മിനൽ മസാലിഹി. അത് കുന്നുകൂടുമ്പോൾ, പാപങ്ങൾ അട്ടിയായി കുന്നുകൂടുമ്പോൾ അത് അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ തടയാൻ കാരണമായി തീരുന്നു. നമ്മുടെ നന്മക്ക് വിഘാതമായി നിൽക്കാൻ അത് നിൽക്കുന്നു. ഫയസ് അലുൽ ഇൻസാനു അത്തഖല്ലുസമിൻ ആസാരി ഹാദിഹി ദുനൂബ് കബുല അയ്യസ് അലമായുരീദ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല കാര്യം, ഒരു നന്മക്കു വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് ധാരാളമായി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും പാപങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യൻ ചെയ്യേണ്ട കാര്യമാകുന്നു. ഇതൊരു വലിയ പാഠമാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനോട് ആരോഗ്യം തരണേ, അല്ലെങ്കിൽ ഐശ്വര്യം തരണേ എന്നൊക്കെ

0: ജീവിക്കുന്നതിനു മുമ്പ് പാപങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതത്തിന് വേണ്ടി തയ്യാറാകണം. വൽ മഗ്ഫിറത്തു മഅഖൂദത്തുൻ മിനൽ മിഗ്ഫരി. പിന്നെ അദ്ദേഹം ആ പദത്തെ വിശകലനം ചെയ്യുകയാണ്. മിഗ്ഫർ എന്ന പദത്തിൽ നിന്നാണ് മഗ്ഫിറത്ത് എന്നത് വന്നത്. എന്താണ് മിഗ്ഫർ എന്ന് പറഞ്ഞാൽ, വഹുവല്ലദി യൂദഉ അലർ റഅ്സി, തലയിൽ വെക്കുന്ന ഒന്നാകുന്നു. യുദ്ധരംഗത്തൊക്കെ തലക്ക് വെട്ടും കുത്തുമൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടി, തല സുരക്ഷിതമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനത്തിനാണ് മിഗ്ഫർ എന്ന് പറയുന്നത്. ലി ഇത്തിഖാ ഇസ്സഹ സിഹാമി ഫി ഹാലിൽ ഖിതാൽ വഹുവ ഷൈഉൻ മിൻ ഹദീദിൻ തൽബസു തഹ്തൽ ബൈദ. അല്ലേ, മനുഷ്യർ ധരിക്കുന്ന ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വസ്തുവാണ് മിഗ്ഫർ. ഈ പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മഗ്ഫിറത്ത് എന്ന പദം വരുന്നത്. ഫഹുവ യഖി അർ റഅ്സ വഫി നഫ്സിൽ വഖ്തി യസ്തുറുഹു, തലയെ അത് പരിക്കുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു എന്നതോടൊപ്പം തന്നെ തലയെ അത് മറക്കുകയും ചെയ്യുന്നു, മറച്ചു വെക്കുകയും ചെയ്യുന്നു. വലിഹാദ നഖൂൽ ഇന്ന മഗ്ഫിറത്ത ദുനൂബ്, പാപങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞാൽ, സതുറുഹ അനിൽ ഖൽഖി, അത് സൃഷ്ടികളിൽ നിന്ന് അത് മറച്ചു വെക്കലാകുന്നു ഒന്ന്. അള്ളാഹുവെ പാപങ്ങൾ പൊറുക്കണേ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ അത് അറിയിക്കല്ലേ എന്നത് അതിലടങ്ങിയിരിക്കുന്നു. മഅത്തജാവുസി അൻ ഉഖൂബതിഹ ഐ അന്നൽ മഗ്ഫിറത ജാമിഅത്തുൽ ലിമഅനയൈനി ഹുമാ അസ്സത്ര വത്തജാവുസു അനി ദംബി. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപം പൊറുത്തു തരലും മറ്റൊരാളും അത് അറിയാതിരിക്കലുമാകുന്നു. അന്നല്ലാഹു തആല ലാ യുആഖിബു അലൈഹി, അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്ന ആളുകളെ അതിൻ്റെ പേരിൽ, ആ ചെയ്ത തെറ്റിൻ്റെ പേരിൽ പിന്നെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല. അതോടൊപ്പം തന്നെ മറ്റൊരാളും അത് അറിയാൻ ഇടയാവുകയും ഇല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, വഹബലി മുൽക, യഅനി അഅ്തിനി മുൽക, നീ എനിക്ക് ആധിപത്യം തരണേ. ലാ യംബഗി ലി അഹദി മിൻ ബഅദി, എൻ്റെ ശേഷം മറ്റൊരാൾക്കും അനുയോജ്യമല്ലാത്ത, ലഭിക്കാത്ത ഒരു ആധിപത്യം. ഐ ലാ യസ്ലുഹു അൻ യകൂന ലി അഹദി മിൻ ബഅദി യഅനി മുൽക്കൻ അളീമൻ ലാ യുകഫിറു ഫീഹി അഹദുൻ മിൻ ബഅദി ഫഗഫറല്ലാഹു ലഹു വസ്തജാബ ല. എൻ്റെ കാലശേഷം മറ്റൊരാൾക്കും ലഭിക്കാത്ത ആധിപത്യം നീ എനിക്ക് തരണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. എൻ്റെ പാപങ്ങൾ പൊറത്തു തരണേ എന്നും പ്രാർത്ഥിച്ചു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ അള്ളാഹു പൊറത്തു കൊടുത്തു. അതുപോലെ തന്നെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് മറ്റാർക്കും ലഭിക്കാത്ത ആധിപത്യം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അന്നൽ മുറാദ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി എന്നതിൻ്റെ ഉദ്ദേശ്യം, ഐ മുൽക്കൻ ലാ യഗ്ലിബുഹു അലൈഹി അഹദുൻ, അദ്ദേഹത്തെ തോൽപ്പിക്കുന്ന ഒരധികാരം അതാർക്കും ലഭിക്കാതിരിക്കണം. വയുഅയ്യിദുൽ ഖൗൽ, ഈ പറഞ്ഞത് അതിന് ശക്തിപ്പെടുത്തുന്നതാകുന്നു പ്രവാചകന്റെ വചനം. പ്രവാചകൻ തിരുമേനി ഒരിക്കൽ പറഞ്ഞു, ഒരിക്കൽ അവിടെ നമസ്കരിക്കുമ്പോൾ കൈ മുകളിൽ മുൻഭാഗത്തേക്ക് നീട്ടുകയുണ്ടായി. സ്വഹാബത്ത് ചോദിച്ചു നമസ്കാരശേഷം, എന്താണ് പ്രവാചകൻ താങ്കൾ നിങ്ങൾ നമസ്കരിക്കുമ്പോൾ കൈ മുന്നിലേക്ക് നീട്ടിയത്? അപ്പോ പ്രവാചകൻ തിരുമേനി പറയുന്നു, ഞാൻ നമസ്കരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ പിശാജ് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ അവനെ പിടിക്കാൻ വേണ്ടി കൈ നീട്ടി. വ അറാദ അയ്യുംസിക്കഹു അയ്യർബിത്തഹു ബിസാരിയത്തിൽ മസ്ജിദി, ഞാൻ ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഞാൻ പിടിച്ച് പള്ളിയുടെ ഒരു തൂണിൽ ബന്ധിതനാക്കുമായിരുന്നു. ലിയൽ അബബിഹി സുബിയാൻ അഹ്ലുൽ മദീന, മദീനയിലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ രൂപത്തിൽ അവനെ ഞാൻ ബന്ധിതനാക്കുമായിരുന്നു. വക്കാൽ, എന്നിട്ട് അവിടുന്ന് പറയുന്നു, ലൗല അന്നി ദക്കർത്തു ഖൗല അഖി സുലൈമാൻ, എന്റെ സഹോദരൻ സുലൈമാൻ അലൈഹിസ്സലാമിയുടെ വാക്ക് ഞാൻ ഓർത്തിട്ടില്ലായിരുന്നെങ്കിൽ. എന്താണ് അദ്ദേഹത്തിന്റെ വാക്ക്? വഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, അല്ലാഹുവേ മറ്റൊരാൾക്കും എൻ്റെ ശേഷം മറ്റൊരാൾക്കും ലഭിക്കാത്ത ആധിപത്യം നീ എനിക്ക് തരണേ എന്ന അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ ഓർത്തിട്ടില്ലായിരുന്നെങ്കിൽ ആ പിശാചിനെ ഞാൻ പിടിച്ച് പള്ളിയുടെ തൂണിൽ ബന്ധിതനാക്കുമായിരുന്നു. അതാണ് പ്രവാചകൻ തിരുമേനി പറഞ്ഞത്. മറ്റൊന്ന്, ഇന്നക അൻതൽ വഹാബ്, തീർച്ചയായും നീ മഹാദാനശീലനാകുന്നു, അല്ലെങ്കിൽ നീ എത്ര മഹാദാനശീലനായിട്ടുള്ളവൻ. ഹാദിഹി ജുമലത്തുൻ തഅല്ലുഖുഹാ ബിമാ ഖബ്ലഹാ അന്നഹാ മിൻ ബാബി തവസ്സുലി ലമ്മാ സഅലല്ലാഹ മുൽക്കൻ തവസ്സല ഇലല്ലാഹി ബിഇസ്മില്ലദി യുനാസിബു മാ ദഅ ബിഹി. ഇത് അള്ളാഹുവിനോട് അവൻ്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു തവസ്സുലാകുന്നു. നമുക്കറിയാമല്ലോ അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്യാൻ വേണ്ടി അള്ളാഹു ഖുർആനിൽ സൂറത്തുൽ മാഇദയിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്, വബ്തഗു ഇലല്ലാഹിൽ വസീല, വബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് സമീപനമാർഗം തേടുക എന്ന്. പല ആളുകളും തെറ്റായി മനസ്സിലാക്കിയത് അള്ളാഹുവിലേക്ക് വസീല തേടേണ്ടത്, തവസ്സുൽ ചെയ്യേണ്ടത് ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടാകുന്നു, മൺമറഞ്ഞു പോയ ഏതെങ്കിലും പ്രവാചകന്മാരുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഔലിയാക്കൾ എന്ന് പേരിട്ട് വിളിക്കപ്പെടുന്നവരുടെ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടോ ബറക്കത്ത് കൊണ്ടോ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തവസ്സുൽ അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു അനുവദിച്ച തവസ്സുലാണിത്. അള്ളാഹുവിൻ്റെ മഹത്തരമായ അങ്ങേയറ്റത്തെ ഏറ്റവും ഉത്തമമായ ആ നാമങ്ങൾ കൊണ്ട്, വിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹുവോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിൽപ്പെട്ടൊരു പ്രാർത്ഥനയാണ് ഇന്നക അൻതൽ വഹാബ്. അള്ളാഹുവേ, നീ മഹാദാനശീലനാകുന്നു, ദാനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു എന്ന അൽ വഹാബ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ടുള്ള ദുആ അതിൽപ്പെട്ടതാകുന്നു. തീർച്ചയായും ഇത്തരം ദുആകൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന, അള്ളാഹുവേ എനിക്ക് നീ പൊറത്തു തരണേ. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി ഗഫിർലീ, എൻ്റെ റബ്ബേ നീ എനിക്ക് പൊറത്തു തരണേ. വഹബ്ലീ മുൽക്കൻ, എനിക്ക് നീ ആധിപത്യം തരണേ. ലാ യംബഗി ലി അഹദി മിൻ ബഅദി, എൻ്റെ കാലശേഷം മറ്റൊരാൾക്കും സൗകര്യപ്പെടാത്ത അല്ലെങ്കിൽ തരപ്പെടാത്ത ലഭിക്കാത്ത ആധിപത്യം. ഇന്നക അൻതൽ വഹാബ്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, നീ ദാനശീലരിൽ ഏറ്റവും ദാനം നൽകുന്നവനാകുന്നു. നമുക്കും ഇതുപോലെയുള്ള അള്ളാഹുവിൻ്റെ അസ്മാകൾ വെച്ചുള്ള ദുആകൾ ദുആ ചെയ്യാൻ സാധിക്കണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസ് അല്ലേ. അദ്കാറു സബാഹിലും അദ്കാറുൽ മസാഇലും ഒക്കെ പഠിപ്പിക്കപ്പെട്ട ദിക്റാണ്. യാ ഹയ്യു യാ ഖയ്യൂം, എന്നുമെന്നും ജീവിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനെ, ബിറഹ്മത്തിക്ക, നിന്റെ കാരുണ്യം കൊണ്ട്, അസ്തഗീസ്, ഞാൻ സഹായം ചോദിക്കുന്നു. അതുപോലെ തന്നെയുള്ള ധാരാളം ദിക്റുകൾ, ധാരാളം ദുആകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അത്യുത്തമ നാമം കൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ, ആ നാമങ്ങളെ കൊണ്ടൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ആളുകളുടെ ഹക്ക് കൊണ്ടോ അല്ലെങ്കിൽ ജാഹ് കൊണ്ടോ ബറക്കത്ത് കൊണ്ടോ, ഹക്ക് എന്ന് പറഞ്ഞാൽ അവകാശം, ജാഹ് എന്ന് പറഞ്ഞാൽ സ്ഥാനം, അതുപോലത്തെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, ഇതുകൊണ്ടൊന്നും പ്രാർത്ഥിക്കാൻ നമുക്ക് മാതൃകയില്ല, അത് പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ ധാരാളം ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം തനിക്ക് ഏറ്റവും നല്ല അധികാരം തരാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ രാജാവായി വാഴാൻ വേണ്ടിയോ, ഭൗതികമായ സുഖങ്ങളിലും സൗകര്യങ്ങളും ആറാടിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയോ ആയിരുന്നില്ല. നമ്മൾ നേരത്തെ തഫ്സീൽ മനസ്സിലാക്കി, മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് നിർവഹിക്കുന്ന കാര്യത്തിൽ തനിക്ക് സഹായകമാകുന്ന ആധിപത്യത്തെയാണ് അദ്ദേഹം ചോദിച്ചത്. നമ്മളും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ സ്ഥാനമാനങ്ങളും ഭൗതികമായ സുഖ സൗകര്യങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യുന്ന മാർഗത്തിൽ നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കണം. ഏ ദുനിയാവിലെ സുഖങ്ങൾ, അത് കൂടുതൽ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ കൂടുതൽ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിനാവരുത് നമ്മുടെ പരിശ്രമം. മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് നിർവഹിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സ്ഥാനമാനങ്ങളും കഴിവും പരമാവധി വിനിയോഗിക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. തീർച്ചയായും അതുവഴി അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ, അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിയെടുക്കാൻ, നാളെ പരലോകത്ത് സ്വർഗം നേടിയെടുക്കാൻ അതുവഴി നമുക്ക് സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ കേൾക്കാം.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായമായ സൂറത്ത് യൂസുഫിലെ 78 മുതൽ 98 വരെയുള്ള വചനങ്ങൾ മധുരമായി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് വദീർ അൽ യമാനി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ടെ ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
4: അധ്യായം 83, സൂറത്തുൽ മുത്തഫിഫീൻ, അളവിൽ കമ്മി വരുത്തുന്നവർ. വചനങ്ങൾ 36.
5: ഈ അധ്യായം മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. മക്കി സൂറത്തുകളിൽ അവസാനത്തേതാണെന്നും മദനി സൂറത്തുകളിൽ ആദ്യത്തേതാണെന്നും മറ്റും വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം വന്നിരിക്കുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ അളത്തത്തിൽ ഏറ്റവും അധികം മോശം വരുത്തുന്നവരായിരുന്നു. അപ്പോൾ അല്ലാഹു സൂറത്തുൽ മുത്തഫിഫീൻ അവതരിപ്പിച്ചു. അപ്പോൾ അവർ അളത്തം നന്നാക്കി. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന ഉടനെയാണ് ഇത് അവതരിച്ചതെന്നാകുന്നു. അല്ലാഹു ഇന്നറിയാം.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: വൈലുൻ, മഹാനാശം. ലിൽ മുത്തഫിഫീൻ, അളവ് കുറക്കുന്നവർക്കാണ്, കബളിപ്പിച്ചെടുക്കുന്നവർക്കാണ്.
6: വൈലുൽ ലിൽ മുത്തഫിഫീൻ,
4: അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം.
6: വചനം 2.
4: അല്ലദീന, യാതൊരു കൂട്ടർ. ഇദക്താലു, അവർ അളന്നു വാങ്ങിയാൽ. അലന്നാസ്, ജനങ്ങളോട്. യസ്തൗഫൂൻ, അവർ പൂർത്തിയാക്കിയെടുക്കും.
6: അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ.
4: അതായത് യാതൊരു കൂട്ടർക്ക് അവർ ജനങ്ങളോട് അളന്നു വാങ്ങുന്നതായാൽ അവർ അളവ് പൂർത്തിയാക്കി എടുക്കും.
6: വചനം മൂന്ന്.
4: വഇദാകാലൂഹും, അവർ അവർക്കു അളന്നുകൊടുത്താൽ, ഔവസനൂഹും, അല്ലെങ്കിൽ അവർക്കു തൂക്കിക്കൊടുത്താൽ, യുഹ്സിറൂൻ, അവർ നഷ്ടം വരുത്തും.
6: വഇദാകാലൂഹും ഔവസനൂഹും യുഹ്സിറൂൻ,
4: അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുന്നതായാൽ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും.
6: വചനം നാല്.
4: അലായദുന്നു, വിചാരിക്കുന്നില്ലേ, ഉലായിക, അക്കൂട്ടർ, അന്നഹും മബ്ഊസൂൻ, അവർ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
6: അലായദുന്നു ഉലായിക അന്നഹും മബ്ഊസൂൻ,
4: അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
6: വചനം അഞ്ച്.
4: ലിയൗമിൻ അളീം, ഒരു വമ്പിച്ച ദിവസത്തേക്ക്.
6: ലിയൗമിൻ അളീം,
4: വമ്പിച്ച ഒരു ദിവസത്തിങ്കിലേക്ക്.
6: വചനം ആറ്.
4: യൗമയഖൂമു, എഴുന്നേറ്റു വരുന്ന ദിവസം. അന്നാസു, മനുഷ്യർ. ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബിങ്കലേക്ക്, ലോകരക്ഷിതാവിങ്കലേക്ക്.
6: യൗമയഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ,
4: അതെ, ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റു വരുന്ന ദിവസം.
5: ജാതിമതഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിധിയാണ് അളവിലും തൂക്കത്തിലും അന്യരെ കബളിപ്പിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷേ അതേസമയത്ത് ഈ അക്രമം ജനമധ്യേ സർവത്ര നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനും അങ്ങോട്ട് കൊടുക്കുന്നതിനും വെവ്വേറെ അളവു താപ്പുകളും തൂക്കക്കട്ടികളും ഉപയോഗിക്കലും പതിവാണ്. ഈ സ്വഭാവത്തെ അള്ളാഹു എത്രമാത്രം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് നോക്കുക. ഒന്നാമതായി അവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് താക്കീത് ചെയ്തു. പിന്നീട് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അതിനുത്തരം പറയേണ്ടി വരുമെന്നും ശക്തിയായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. ഇത്തരം തോന്നിയ വാസങ്ങളും അക്രമങ്ങളും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാനുഭവങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വചനങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു മഹാപാതകമാണിതെന്ന് പറയേണ്ടതില്ല. എന്നാൽ മറ്റേത് സമുദായത്തെക്കാളും ഈ പാപകൃത്യത്തിൽ നിന്ന് ഒഴിവായിരിക്കേണ്ടുന്ന മുസ്ലിങ്ങളുടെ ഇന്നത്തെ നില വളരെ പരിതാപകരമാകുന്നു. പലരും അതൊരു കച്ചവട സാമർഥ്യമായിട്ട് പോലും കരുതി വരുന്നു. ഇങ്ങനെയുള്ളവർ അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാണെങ്കിൽ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ ഈ ഗൗരവപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി എന്തു പറയുമെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. അളത്തത്തിലും തൂക്കത്തിലും കബളിപ്പിക്കുന്നതിനെപ്പറ്റി ഇവിടെ മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു കർശനമായി നിരോധിച്ചിട്ടുള്ളത് കാണാം. സൂറത്തു റഹ്മാനിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ, ഷുഅറയിലെ 181 മുതൽ 183 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് അൻആമിലെ 152 ആയത്ത്, സൂറത്ത് ഇസ്രായിലെ 35 ആയത്ത് മുതലായവ നോക്കുക. ഷുഅയ്ബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെ അതായിരുന്നുവെന്ന് സൂറത്ത് ഷുഅറയിലെ വചനങ്ങളിൽ കാണാവുന്നതാണ്. അത് അനുസരിക്കാതിരുന്ന ആ ജനത അനുഭവിച്ച ശിക്ഷ പ്രസിദ്ധമാണ്. അളത്തത്തിലും തൂക്കത്തിലും മര്യാദ പാലിക്കുവാൻ കൽപ്പിച്ചതിനെ തുടർന്ന് സൂറത്ത് ഇസ്രായിലെ ആയത്തിൽ അത് വളരെ ഗുണകരമായതും കൂടുതൽ നല്ല പരിണാമം ഉണ്ടാക്കുന്നതുമാണ്, ദാലിക ഖൈറും വ അഹ്സനു തഅ്വീല എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ കൃത്യം പാലിക്കാതിരുന്നാൽ ഉണ്ടായേക്കുന്ന ഐഹികമായ കെടുതിയെപ്പറ്റി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നതും വളരെ ശ്രദ്ധേയമാകുന്നു. ഹദീസ് ഇതാണ്: 5 കാര്യങ്ങൾക്കു പകരം 5 കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ആരോ ചോദിച്ചു, എന്താണ് 5 കാര്യത്തിനു 5 കാര്യം എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു ജനതയും വാഗ്ദത്തം ലംഘിക്കുന്നതായാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകാതിരിക്കയില്ല. അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവർ വിധി നടത്തുന്നതായാൽ അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കുകയുമില്ല. അവരിൽ നീചവൃത്തി പരസ്യമായി തീർന്നാൽ അവരിൽ മരണം പരക്കാതിരിക്കയില്ല. അവർ അളവ് കുറക്കുന്നതായാൽ അവർക്ക് ഉൽപാദനം അഥവാ വിളവ് തടയപ്പെടുകയും ക്ഷാമം പിടിപെടുകയും ചെയ്യാതിരിക്കയില്ല. അവർ സക്കാത്ത് മുടക്കുന്ന പക്ഷം അവർക്ക് മഴ തടസ്സം ചെയ്യപ്പെടാതിരിക്കയില്ല. അല്പം തുറന്ന മനസ്സോടെ ചിന്തിച്ചു നോക്കുന്ന ഏവർക്കും ഈ നബിവചനത്തിന്റെ പുലർച്ച കണ്ടറിയുവാൻ പ്രയാസമില്ല തന്നെ.
7: വചനം 7.
4: കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ ഫുജ്ജാരി, തോന്നിയ വാസികളുടെ. ലഫി സിജ്ജീൻ, സിജ്ജീനിൽ തന്നെ.
6: കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫി സിജ്ജീൻ.
4: വേണ്ട, നിശ്ചയമായും തോന്നിയ വാസികളുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും.
7: വചനം 8.
4: വമ അജറാക, നിനക്കു അറിയിച്ചതെന്താണ്? മാ സിജ്ജീൻ, സിജ്ജീൻ എന്തെന്ന്?
6: വമാ അദ്രാക മാ സിജ്ജീൻ,
4: സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിവാണുള്ളത്?
7: വചനം 9.
4: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, എഴുതപ്പെട്ട.
6: കിതാബും മർഖൂം,
4: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമത്രേ അത്.
5: സിജ്ജീൻ എന്നതുകൊണ്ട് വിവക്ഷ എന്താണെന്ന് സൂക്ഷ്മമായി പറയുവാൻ നമുക്കറിഞ്ഞുകൂടാ. ദുർമാർഗികളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാണെന്നും നരകം തന്നെയാണെന്നും മറ്റും പറയപ്പെട്ടിരിക്കുന്നു. അല്ലാഹു ആലം. അത് എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത് എന്ന ചോദ്യം അതിൻ്റെ ഭയങ്കരതയും ഗൗരവവും ചൂണ്ടിക്കാട്ടുകയാണ്. 9 വചനം സിജ്ജീനിൻ്റെ ഒരു നിർവചനമായിട്ടല്ല, ആ ഗ്രന്ഥത്തിൻ്റെ ഒരു വിവരണമായിട്ടാണുള്ളത്. എല്ലാം ലിഖിതം ചെയ്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണത് എന്ന് സാരം.
7: വചനം 10.
4: വൈലു യൗമഇദിൻ, അന്നു മഹാനാശം. ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്.
6: വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ,
4: വ്യാജമാക്കുന്നവർക്കു അന്നത്തെ ദിവസം മഹാനാശം.
7: വചനം 11.
4: അല്ലദീന യുകദ്ദിബൂന, അതായത് വ്യാജമാക്കുന്നവർക്ക്. ബിയൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസത്തെ.
6: അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ,
4: അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ വ്യാജമാക്കുന്നവർക്ക്.
7: വചനം 12.
4: ഒമാ യുകദ്ദിബു ബിഹി, അതിനെ വ്യാജമാക്കയില്ലതാനും. ഇല്ല കുല്ലു മുഅ്തദിൻ, എല്ലാ അതിരുവിട്ടവനുമല്ലാതെ. അതീം, മഹാപാപിയായ.
6: വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അതീം,
4: മഹാപാപിയായ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ അതിനെ വ്യാജമാക്കുകയില്ലതാനും.
7: വചനം 13.
4: ഇദാ തുത്ല അലൈഹി, അവന് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ. ആയാതുന, നമ്മുടെ ആയത്തുകൾ. ഓല, അവൻ പറയും. അസാതീറു, പഴങ്കഥകളാണെന്ന്. അൽ ഔവലീൻ, ആദ്യത്തവരുടെ.
6: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ ഔവലീൻ,
4: അവന് നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ് ഇതൊക്കെ എന്ന്.
5: ഈ എല്ലാ കാലത്തും ഈ കാലത്ത് കൂടുതലും അനുഭവത്തിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണിത്. അള്ളാഹു നിശ്ചയിച്ച നിയമാതിർത്തികളും ധാർമ്മിക നിയമങ്ങളും അതിർ ലംഘിച്ചുകൊണ്ട് പാപകരവും കുറ്റകരവുമായ ദുർവൃത്തികളിൽ മുഴുകിയവർ വേദവാക്യങ്ങളും മതലക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അത് പഴഞ്ചനാണ്, ഐതിഹ്യമാണ്, പിന്തിരിപ്പനാണ് എന്നിത്യാദി വാക്കുകൾ പറഞ്ഞു പരിഹസിച്ച് തൃപ്തിയടയുക. ഇതിനുള്ള കാരണം അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം.
7: വചനം 14.
4: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ റോന, പക്ഷേ എങ്കിലും കറപിടിച്ചിരിക്കുന്നു. അല കുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ. മാ കാനു, അവരായിരുന്നത്. യക്സിബൂൻ, സമ്പാദിക്കും, പ്രവർത്തിച്ചുണ്ടാക്കും.
6: കല്ലാ ബൽ റാന അലാ കുലൂബിഹിം മാ കാനൂ യക്സിബൂൻ,
4: അങ്ങനെയല്ല, പക്ഷേ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചു കൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു.
7: വചനം പതിനഞ്ച്.
8: കല്ല, വേണ്ട. ഇന്നഹും, നിശ്ചയമായും അവർ. അറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന്. യൗമഇദിൻ, അന്നത്തെ ദിവസം. ലമഹ്ജൂബൂൻ, മറയിടപ്പെട്ടവർ തന്നെ.
4: വേണ്ട, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരത്രേ.
7: വചനം പതിനാറ്.
8: സുമ്മ ഇന്നഹും, പിന്നെ നിശ്ചയമായും അവർ. ലസാലു, കടക്കുന്നവർ തന്നെ, കരിയുന്നവർ തന്നെ. അൽ ജഹീം, ജ്വലിക്കുന്ന അഗ്നിയിൽ.
6: ثم انهم لصالوا الجحيم,
4: പിന്നെ നിശ്ചയമായും അവർ ജ്വലിക്കുന്ന അഗ്നിയിൽ കടന്നു കരിയുന്നവർ തന്നെ.
7: വചനം പതിനേഴ്.
8: ثم يقال, പിന്നെ പറയപ്പെടും. ഹാദ അല്ലദി, ഇതത്രേ. കുന്തും ബിഹി, അതിനെ നിങ്ങളായിരുന്നു. തുകദ്ദിബൂൻ, വ്യാജമാക്കും.
6: ثم يقال هذا الذي كنتم به تكذبون,
4: പിന്നെ അവരോട് പറയപ്പെടും, ഇതത്രേ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്നത്.
5: അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ഒരു അടിയാൻ ഒരു പാപം ചെയ്താൽ അത് അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായിത്തീരും. അതിൽ നിന്ന് അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അത് അവൻ്റെ ഹൃദയം തുടച്ചു നന്നാക്കുകയും ചെയ്യും. പാപം വർദ്ധിച്ചാൽ അതും വർദ്ധിക്കും, അഥവാ കറുപ്പും വർദ്ധിക്കും. അതാണ് അള്ളാഹു ഇങ്ങനെ പ്രസ്താവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 വചനം ഓതുകയുണ്ടായി. പാപങ്ങൾ വർദ്ധിക്കും തോറും ഹൃദയം കറ പിടിക്കുകയും അങ്ങനെ അതിലേക്ക് നല്ലതൊന്നും പ്രവേശിക്കാതാവുകയും ചെയ്യുന്നു. പശ്ചാത്താപമാണ് ഈ കറ നീക്കുവാനുള്ള ഏക ഔഷധം എന്നത്രേ ഹദീസിൻ്റെ സാരം. അന്ന് ദുർജനങ്ങൾ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെട്ടവരായിരിക്കുമെന്ന് 15 വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. ഇതിൽ നിന്ന് സജ്ജനങ്ങൾക്ക് അള്ളാഹുവിനെ ദർശിക്കുവാൻ കഴിയുമെന്ന് വ്യക്തമാകുന്നു. ദുർജനങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ വെറുപ്പും കോപവുമാണ് ആ മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കാതിരിക്കുവാൻ കാരണം. സജ്ജനങ്ങൾ അള്ളാഹുവിനെ ദർശിക്കുന്നതിനെപ്പറ്റി സൂറത്ത് ഖിയാമയിലെ 22-23 വചനങ്ങളിൽ വായിച്ചത് ഓർക്കുക. അടുത്ത വചനങ്ങളിൽ സജ്ജനങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു.
3: നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. അമാനി മൗലയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
9: പരിശുദ്ധ ഖുർആനിന്റെ 22 അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമേ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഹ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 9-ാം ജുസ് ആണ് ബഹുമാന്യ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഷീദ് സുഫി പാരായണം നിർവഹിക്കുന്നത്.

0: ും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദൂഫിഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.
2: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും ലോകത്തെ അറിയപ്പെടുന്ന ഖാരിഈകളായി മാറുകയും ചെയ്ത പ്രതിഭകളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫാത്ത്.
1: أعوذ بالله من الشيطان الرجيم.

0: കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേട്ടത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്ത്.
1: hello@peaceradio.com.
0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്ന് നാം കേൾക്കുന്നത് ഹമാദ് അദ്ദഗരിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു റാദ്, 8 മുതൽ 17 വരെ വചനങ്ങൾ.

പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ. സെയ്ദ് അൽ ഖാമദിയുടെ മനോഹരമായ പാരായണത്തിൽ സൂറത്തു ഇബ്രാഹിം, സൂറത്തു ഹിജ്ർ, സൂറത്തു നഹൽ തുടക്കം മുതൽ 100 വരെയുള്ള വചനങ്ങളുടെ സുന്ദരമായ പാരായണം ശ്രോതാക്കൾക്ക് കേൾക്കാം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തൻസീൽ, സയ്യിദ് അൽ ഖാമിദിയുടെ പാരായണത്തിൽ സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഹിജ്ർ, സൂറത്ത് നഹിൽ 100 വചനങ്ങൾ എന്നിവയാണ് ശ്രോതാക്കൾ കേട്ടത്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശുദ്ധ ഖുർആൻ മനസ്സംഗങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് ഹിഫുദുൽ ഖുർആൻ സൂറ അഹ്സാബിലെ 49-ാമത്തെ വചനത്തിന്റെ തുടർച്ചയാണ് അവതരിപ്പിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 49-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാഅള്ളാ ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

0: ആയത്തു മുതൽ 49-ാമത്തെ ആയത്ത് വരെയും നന്നായി പാരായണം ചെയ്ത് റിപ്പീറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പഠിച്ചത് നിലനിർത്താൻ കഴിയുകയുള്ളൂ. പുതിയത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും കൂടുതൽ തവണ ആവർത്തിച്ച് പാരായണം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിച്ച് അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന യഥാർത്ഥ മുത്തഖിയങ്ങളിൽ നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 49-ാമത്തെ വചനത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ. സൂറ ബക്കറയിലെ 13 മുതൽ 15 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിസ് അബ്ദുഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു വരുന്നത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അൽഹംദുലില്ലാ സൂറത്തുൽ ബഖറയിൽ നിന്നും 12 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാല്ലാ ഇന്ന് 13, 14, 15 ആയത്തുകളാണ് എടുക്കുന്നത്.
5: വഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസു ഖാലൂ അനുമിനു കമാ ആമനസ്സുഫഹാ

0: يستهزئ بهم ويمدهم في طغيانهم يعمهون. وإذا قيل لهم آمنوا وإذا قيل لهم كيل لهم ألا قاف തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് അതിൻ്റെ മഖ്റജ്. ഖീല ലഹും ആമിനു കമാ ആമന. ഇവിടെ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മദ് മുൻഫസിൽ.
1: കമാ ആമന, ആമന അന്നാസു,
0: നൂന്ന് ശദ്ദുണ്ട്, മണിക്കണം. അന്നാസു
1: ഖാലു അനുമിനു,
0: ഖാഫ് ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കണം.
1: ഖാലു

മദ്ദിൻ്റെ അക്ഷരമായ വാവ്, ശേഷം ഹംസ, അടുത്ത പദത്തിൽ ഇവിടെയും മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. അനു മീനു, അനു മീനു എന്നല്ല, അനു മീനു, അനു മീനു. കമാ ആമന, മദ് മുൻഫസിൽ. ആമന സുഫഹ, ഇവിടെ മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. ഇനി അവിടെ നീട്ടി നിർത്തുന്ന സമയത്ത് ഹംസയുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏമനസ്സുഫഹ, വളരെ നേരിയ തോതിലാണ് ഹംസ, അഥവാ കൽക്കലയൊന്നും വരാതെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അലാ ഇന്നഹും, ഇവിടെയും മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. ഇന്നഹും, നൂന്ന് ശബ്ദുണ്ട്, മണിക്കണം. ഹുമുസ്സുഫഹ, മദ് മുത്തസിൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. വലാകില്ല യഅലമൂൻ, വലാകില്ല, കിൻ ല, വലാകിൻ ല. സാക്കിന നൂന് ശേഷം ലാം ഇദ്ഗാം. ബിലാഗുന്ന, നൂനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ ഇദ്ഗാം ചെയ്യണം. അതാണ് ബിലാഗുന്ന. വലാകില്ല, വലാകില്ല, വലാകില്ല എന്ന് പറയരുത്. വലാകില്ല യഅലമൂൻ, വലാകില്ല യഅലമൂൻ. ഇനി പതിനാലാമത്തെ ആയത്ത്. വഇദാ ലഖുല്ലദീന ആമനു ഖാലൂ ആമന്ന. വഇദാ ലഖുല്ലദീന, വഇദാ അല്ല, വഇദാ, വഇദാ ലഖു, ലഖുല്ലദീന, ലഖുല്ലദീന. ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, ചെറുനാക്കിൻ്റെ അഭാഗമാണ് ഖാഫ്. ലഖുല്ലദീന എന്ന് ആവരുത്. ലഖുല്ലദീന, അല്ലസീന അല്ല, അല്ലദീന. ആമനു ഖാലൂ ആമന്ന, ഖാലൂ, മദ്ദിൻ്റെ അക്ഷരമായ വാവ്, ശേഷം ആമന്ന എന്നതിൽ ഹംസ, അടുത്ത പദത്തിലായിട്ട് വന്നു. മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. ഖാലൂ ആമന്ന, നൂന് ശബ്ദുണ്ട്, മണിക്കണം. വഇദാ ഖലൂ ഇലാ ഷയാത്തിനിഹിം. വഇദാ, വഇസ അല്ല, വഇദാ. ഖലൂ ഇലാ, ഖലൂ, ഖലൂ ഇലാ, ഖലൂ ഇലാ ഷയാത്തിനിഹിം, ഷയാത്തിനിഹിം. ത്വാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ത്വാ എന്ന അക്ഷരത്തിന് ഇത്ബാഖ് എന്ന സിഫത്തുണ്ട്, അഥവാ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ഇത്ബാഖ്. അപ്പോൾ ത്വാ ത്വൈ ത്വൂ അത് അത് ഷയാത്തിനിഹിം. ഖാലൂ ഇന്ന മഅകും, ഖാലൂ ഇന്ന, ഇവിടെയും മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. ഇന്ന നൂന് ശബ്ദ്, മണിക്കണം. മഅകും, മഅകും, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. ഇന്ന മഅകും, മഅകും. ഇന്നമാ നഹ്നു, ഇന്നമാ, നൂന് ശബ്ദ്, മണിക്കണം. നഹ്നു, തൊണ്ടയുടെ മധ്യഭാഗം. നഹ്നു, നഹ്നു ആവരുത്. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഇങ്ങനെ ഓതരുത്. നഹ്നു മുസ്തഹ്സിഊൻ, ഉച്ചരിക്കുന്ന സമയത്തും അതിനെ വളരെ ലേറ്റായിട്ട് സ്വരഭാരത്തിലാക്കരുത്. മുസ്തഹ്സിഊൻ അല്ല, മുസ്ത, മുസ്തഹ്. അതുപോലെ ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. തൊണ്ടയുടെ താഴെ ഭാഗത്തു നിന്നും വരുമ്പോൾ അതിൻ്റെ ഉച്ചാരണം ഹ, ഹി, ഹു, എഹ്, മുസ്തഹ്, മുസ്തഹ്സിഊൻ. അവിടെ മുസ്തഹ്സിഊൻ ഹംസ, അതും തൊണ്ടയുടെ താഴെ ഭാഗമാണ് അതിൻ്റെ മഖ്റജും. മുസ്തഹ്സിഊൻ. പതിനഞ്ചാമത്തെ ആയത്ത്. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അല്ലാഹു, അല്ലാഹു യസ്തഹ്, യസ്തഹ്സിഉ. നേരത്തെ മുസ്തഹ്സിഊൻ പറഞ്ഞതുപോലെ തന്നെ യസ്തഹ്സിഉ, താഉം, ഹാഉം, പിന്നെ ഹംസയൊക്കെ വളരെ കൃത്യമായിട്ട് അതിൻ്റേതായ മഖ്റജിൽ നിന്നും തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. യസ്തഹ്സിഉ ബിഹിം. വയമുദ്ദുഹും, വയമുദ്ദുഹും, മീമിന് ദമ്മാണ്. വയമുദ്ദു, അതുപോലെ ദാലിന് ദമ്മാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. വയമുദ്ദുഹും,
സുക്കൂൻ വരുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. സുക്കൂനല്ല, രണ്ടിനും മീമിനും ദാലും ദമ്മാണ്. വയമുദ്ദുഹും ഫി, വയമുദ്ദുഹും ഫി. സാക്കിനായ മീമിന് ശേഷം ഫ വരുമ്പോൾ പ്രത്യേകം മീമിനെ പൂർണ്ണമാക്കി, അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. വയമുദ്ദുഹും ഫി, വയമുദ്ദുഹും ഫി തുഗ്യാനിഹിം, തുഗ്യാനിഹിം. താ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്ബാഖ് എന്ന സിഫത്ത് കൊണ്ടുവന്ന് നന്നായിട്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. തുഗ്യാനിഹിം യഅമഹൂൻ, യഅമഹൂൻ. ആയിന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. പാരായണം ഒന്നുകൂടെ കേൾക്കുക. وإذا قيل لهم آمنوا كما آمن الناس قالوا

0: إنا معكم، قالوا إنا معكم إنما نحن مستهزئون. الله يستهزئ بهم ويمدهم في طغيانهم يعمهون.
1: സൂറത്തുൽ ബഖറയിലെ 13, 14, 15 ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഭംഗിയായി പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറ ബക്കറയിലെ 13 മുതൽ 15 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
3: ആരോഗ്യപാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.

പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 471-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 471-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി.

ഇരു ഹർമുകളുടെ ആത്മീയ സ്പന്ദനങ്ങൾ നിങ്ങളുടെ കാതുകളിലേക്ക്. വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ നബവിയിൽ നിന്നുമുള്ള അനുഗ്രഹീതമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഇബ്രാഹീമിലെ 1 മുതൽ 12 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബന്ദർ ബലീല. തുടർന്ന് മദീനയിലെ വിശുദ്ധ മസ്ജിദുൻ നബവിയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: والله يعلم متقلبكم ومثواكم. الله أكبر.
1: الله أكبر.
2: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ മുഹമ്മദിലെ 12 മുതൽ 19 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
4: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: അബ്രഹാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്ക് സൂറ അന്നിസയിലെ 145 മുതൽ 151 കൂടിയ വചനങ്ങൾ പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
3: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 145 മുതൽ 151 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
4: അധ്യായം 82, സൂറത്തുൽ ഇൻഫിത്താർ, പൊട്ടിക്കീറൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 19.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: ഇദസ്സമാഉ, ആകാശമാകുമ്പോൾ. ഇൻഫതറത്, അത് പൊട്ടിപ്പിളരുമ്പോൾ.
5: ഇദസ്സമാഉ ഫതറത്,
4: ആകാശം പൊട്ടിപ്പിളരുമ്പോൾ.
6: വചനം 2.
4: വഇദൽ കവാകിബു, നക്ഷത്രങ്ങളാകുമ്പോൾ. ഇൻതസറത്, അവ കൊഴിഞ്ഞു വീഴുമ്പോൾ, ചിതറി വീഴുമ്പോൾ.
5: വഇദൽ കവാകിബു തസറത്,
4: നക്ഷത്രഗ്രഹങ്ങൾ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ.
6: വചനം 3.
4: വഇദൽ ബിഹാറു, സമുദ്രങ്ങളാകുമ്പോൾ. ഫുജ്ജിറത്, അവ പൊട്ടി ഒഴുക്കപ്പെടുമ്പോൾ.
5: വഇദൽ ബിഹാറു ഫുജ്ജിറത്,
4: സമുദ്രങ്ങൾ പൊട്ടി ഒഴുക്കപ്പെടുകയും ചെയ്യുമ്പോൾ.
6: വചനം 4.
4: വഇദൽ ഖുബൂറു, ഖബറുകളാകുമ്പോൾ. ബുഅ്തിറത്, അവ മറിച്ചിടപ്പെടുമ്പോൾ.
5: വഇദൽ ഖുബൂറു ബുഅ്തിറത്,
4: ഖബറുകൾ അടിയോടെ മറിച്ചിടപ്പെടുകയും ചെയ്യുമ്പോൾ.
6: വചനം 5.
4: അലിമത്, അറിയുന്നതാണ്. നഫ്സുൻ, ഓരോ ആത്മാവും. മാ ഖദ്ദമത്, അത് മുന്തിച്ചത് അഥവാ മുൻചെയ്തു വച്ചത്. വ അഖറത്, അത് പിന്തിക്കുകയും അഥവാ പിന്നോക്കം വെക്കുകയും ചെയ്തത്.
5: അലിമത് നഫ്സും മാ ഖദ്ദമത് വ അഖറത്,
4: അപ്പോൾ ഓരോ ആളും താൻ മുൻചെയ്തു വച്ചതും ചെയ്യാതെ പിന്നേക്ക് വെച്ചതും എന്താണെന്ന് അറിയുന്നതാണ്.
7: കഴിഞ്ഞ സൂറത്തിൽ കണ്ടതുപോലെ ഖിയാമത്തു നാളിലെ ചില സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇവിടെയും കാണുന്നത്. ആദ്യത്തെ 3 വചനങ്ങളുടെയും സാരം അവിടെ വിവരിച്ചതിൽ നിന്നും മനസ്സിലാക്കാം. 4 വചനത്തിൽ ഖബറുകൾ അടിയോടെ മറിക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം മരണപ്പെട്ടു കിടക്കുന്നവരെ ഖബറുകളിൽ നിന്ന് 2 ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാകുന്നു. കഴിഞ്ഞ സൂറത്തിലെ 14 വചനത്തിലെ അതേ ആശയം തന്നെയാണ് 5 വചനത്തിലും അടങ്ങിയിരിക്കുന്നത്. ഇഹത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ് മാ ഖദ്ദമത്ത്, മുൻ ചെയ്തു വെച്ചത് എന്നതുകൊണ്ട് വിവക്ഷ. മാ അഖറത്ത്, പിന്നോട്ട് വച്ചത് എന്ന് പറഞ്ഞത് പ്രവർത്തിക്കാതെ വിട്ടുകളഞ്ഞ കാര്യങ്ങളുമാകുന്നു. അഥവാ ഓരോരുത്തരും താൻ ചെയ്തതും ചെയ്തു തീർക്കാതെ വിട്ടുകളഞ്ഞതുമായ എല്ലാ കർമ്മങ്ങളും അന്ന് അറിയുമെന്ന് സാരം. മരണപ്പെടുമ്പോൾ വിട്ടേച്ചു പോകുന്ന സ്വത്തുക്കൾ, മരണശേഷം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഏർപ്പാടുകൾ എന്നിങ്ങനെയുള്ളവയാണ് മാ അഖറത്ത്, പിന്നേക്ക് വെച്ചത് എന്നതുകൊണ്ട് വിവക്ഷ എന്നും ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഏതായാലും തത്വത്തിൽ എല്ലാം ഒന്നു തന്നെ. വനക്തവും ആ കദ്ദമു വ ആസാറഹും, അവർ മുൻചെയ്തു വെച്ചതും അവരുടെ അവശിഷ്ടങ്ങളും അഥവാ പ്രവർത്തന ഫലങ്ങളും നാം എഴുതി രേഖപ്പെടുത്തും എന്ന് സൂറത്ത് യാസീനിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ.
6: വചനം 6.
4: യാ അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യ, മാ ഗറക്ക, നിന്നെ വഞ്ചിച്ചതെന്താണ്? ബി റബ്ബിക്ക, നിന്റെ റബ്ബിനെ കുറിച്ച്, അൽ കരീം, മാന്യനായ, ഉദാരനായ.
5: യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക്ക ബി റബ്ബിക്കൽ കരീം,
4: ഹേ മനുഷ്യ, ഉദാരനായ അഥവാ മാന്യനായ നിന്റെ റബ്ബിനെ കുറിച്ച് നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ് ആശ്ചര്യം?
6: വചനം 7.
4: അല്ലദി, യാതൊരുവൻ, ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചു, ഫസവ്വാക, എന്നിട്ടു നിന്നെ ശരിപ്പെടുത്തി, ഫഅദലക, എന്നിട്ടു നിന്നെ പാകപ്പെടുത്തി.
5: അല്ലദി ഖലഖക ഫസവ്വാക ഫഅദലക,
4: അതെ, നിന്നെ സൃഷ്ടിച്ചുണ്ടാക്കി ശരിപ്പെടുത്തി പാകപ്പെടുത്തിയവൻ.
6: വചനം 8.
4: ഫീ അയ്യി സൂറത്തിൻ, ഏതോ ഒരു രൂപത്തിൽ, മാശാ, അവൻ ഉദ്ദേശിച്ച, റക്കബക, നിന്നെ അവൻ സംഘടിപ്പിച്ചു, കൂട്ടിച്ചേർത്തു.
5: ഫീ അയ്യി സൂറത്തിൻ മാശാ റക്കബക,
4: അവൻ ഉദ്ദേശിച്ചതായ ഏതോ ഒരു രൂപത്തിൽ നിന്നെ അവൻ സംഘടിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നു.
7: മനുഷ്യ, നീ നിന്നെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു നിന്നെ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കി, നിനക്കാവശ്യമായ അവയവങ്ങളും അംഗങ്ങളുമെല്ലാം നൽകി ശരിപ്പെടുത്തി. ഓരോന്നും അതതിൻ്റെ തോതും യോജിപ്പുമനുസരിച്ച് യഥാക്രമം പാകപ്പെടുത്തി. നീയോ മറ്റാരെങ്കിലുമോ ഉദ്ദേശിച്ചിട്ടില്ലാത്ത, അതെ, അവൻ മാത്രം ഉദ്ദേശിച്ച ഒരു രൂപത്തിൽ നിനക്ക് അവൻ രൂപം നൽകുകയും ചെയ്തു. ഇങ്ങനെ നിനക്ക് സൃഷ്ടിയും രൂപവും നൽകി നിന്നെ സംരക്ഷിച്ചു വരുന്ന അത്യുദാരനും അതിമാന്യനുമായ നിന്റെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെയും അവൻ്റെ ശാപകോപങ്ങളെക്കുറിച്ച് ഭയപ്പെടാതെയും നീ കഴിഞ്ഞുകൂടുന്നത് വളരെ ആശ്ചര്യം തന്നെ. അവൻ്റെ കാര്യത്തിൽ നീ ഇത്രയും വഞ്ചിതനായിപ്പോയല്ലോ, എന്തൊരത്ഭുതമാണിത് എന്നിങ്ങനെ അള്ളാഹു അവിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാണ്. വെളുത്ത മാതാപിതാക്കൾക്ക് കറുത്ത സന്താനം ജനിക്കുന്നു. അംഗഭംഗമുള്ളവരിൽ നിന്ന് അംഗങ്ങൾക്ക് യാതൊരു ഭംഗവുമില്ലാത്ത കുട്ടികൾ ഉണ്ടാകുന്നു. ചിലർക്ക് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മറ്റോ മുഖച്ഛായ കാണപ്പെടുന്നു. മറ്റു ചിലർക്കാകട്ടെ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രൂപമായിരിക്കും. ജ്യേഷ്ഠന് ആൺകുട്ടികൾ മാത്രം ജനിക്കുമ്പോൾ അനുജന് പെൺമക്കൾ മാത്രം ഉണ്ടാകുന്നു. ചിലരുടെ രൂപം സുന്ദരവും ആകർഷവുമായിരിക്കുമെങ്കിൽ മറ്റു ചിലരുടേത് വികൃതവും വിരൂപവുമായിത്തീരുന്നു. അങ്ങനെ പലതും പലതും. ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനല്ലാതെ മറ്റാരുടെയും ഉദ്ദേശത്തിന് പങ്കില്ലെന്ന് വ്യക്തമാണല്ലോ.
6: വചനം 9.
4: കല്ല, അങ്ങനെ വേണ്ട, ബൽ, പക്ഷേ, തുകദ്ദിബൂൻ, നിങ്ങൾ വ്യാജമാക്കുന്നു, ബിദ്ദീൻ, പ്രതിഫല നടപടിയെ, മതത്തെ. അങ്ങനെ വേണ്ട, പക്ഷേ നിങ്ങൾ പ്രതിഫല നടപടിയെ വ്യാജമാക്കിക്കൊണ്ടിരിക്കുന്നു.
6: വചനം 10.
4: വഇന്ന അലൈക്കും, നിശ്ചയമായും നിങ്ങളുടെ മേലുണ്ട് താനും, ലഹാഫിലീൻ, സൂക്ഷിച്ചു വരുന്നവർ, വീക്ഷിച്ചു വരുന്നവർ.
5: وَإِنَّ عَلَيْكُمْ لَحَافِظِينَ,
4: നിശ്ചയമായും നിങ്ങളുടെ മേൽ സൂക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ടുതാനും.
6: വചനം 11.
4: കിറാമൻ, അതായത് ചില മാന്യന്മാർ, കാതിബീൻ, എഴുതുന്നവരായ.
5: കിറാമൻ കാതിബീൻ,
4: അതായത് എഴുതി രേഖപ്പെടുത്തുന്ന ചില മാന്യന്മാർ.
6: വചനം 12.
4: യഅലമൂൻ, അവർ അറിയുന്നു, മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നത്.
5: യഅലമൂന മാ തഫ്അലൂൻ,
4: നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവർ അറിയുന്നു.
7: നിങ്ങളുടെ സ്രഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾ വഞ്ചിതരായിരിക്കുകയാണ്. അത്രയുമല്ല, നിങ്ങളുടെ ചെയ്തികളെപ്പറ്റി നിങ്ങളെ വിചാരണ ചെയ്ത് നടപടിയെടുക്കുന്നതിനെ പോലും നിങ്ങൾ വ്യാജമാക്കി നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് അവ മുഴുവനും എഴുതി രേഖപ്പെടുത്തുവാൻ അള്ളാഹു മാന്യന്മാരായ ചില ആളുകളെ അഥവാ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ ചെയ്യുന്നതെന്തും അവർ അറിയാതെ പോകുന്നതല്ലെന്നും ആ രേഖയനുസരിച്ച് നിങ്ങളുടെ മേൽ ശരിക്കും നടപടിയെടുത്ത് പ്രതിഫലം നൽകാതെ നിങ്ങളെ വിട്ടേക്കുന്നതല്ല എന്നും സാരം. എഴുത്തുകാരായ മലക്കുകളെക്കുറിച്ച് സൂറത്ത് ഖാഫിലെ 16 മുതൽ 18 വരെയുള്ള ആയത്തുകളിൽ പ്രസ്താവിച്ചത് ഓർക്കുക. പ്രതിഫല നടപടി എടുക്കുമ്പോഴുണ്ടാകുന്ന അന്ത്യതീരുമാനം ചുരുക്കത്തിൽ ഇപ്രകാരമായിരിക്കും.
6: വചനം 13.
4: ഇന്നൽ അബ്റാറ, നിശ്ചയമായും പുണ്യവാന്മാർ, സജ്ജനങ്ങൾ, ലഫീ നഈം, സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
5: ഇന്നൽ അബ്റാറ ലഫീ നഈം,
4: നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
6: വചനം 14.
4: വ ഇന്നൽ ഫുജ്ജാർ, തോന്നിയവാസികളാകട്ടെ, ദുർജനങ്ങൾ, ലഫീ ജഹീം, ജ്വലിക്കുന്ന അഗ്നിയിലുമായിരിക്കും.
5: വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം,
4: ദുർമാർഗികളായ തോന്നിവാസികൾ ജ്വലിക്കുന്ന അഗ്നിയിലും തന്നെയായിരിക്കും.
6: വചനം 15.
4: യസ്ലൗനഹ, അവരതിൽ കടക്കും, കരിയും, ചൂടേൽക്കും. യൗമദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം.
5: യസ്ലൗനഹ യൗമദ്ദീൻ,
4: പ്രതിഫല നടപടിയുടെ ദിവസം അവർ അതിൽ കടന്നു കരിയുന്നതാണ്.
6: വചനം 16.
4: വമാഹും, അവരല്ല ദാനം, അൻഹ, അത് വിട്ട്, അതിൽ നിന്ന്, ബിഗോഇബീൻ, മറഞ്ഞു പോകുന്നവർ.
5: വമാഹും അൻഹ ബിഗോഇബീൻ,
4: അവർ അത് വിട്ട് മറഞ്ഞ് അഥവാ ഒഴിവായി പോകുന്നവരുമല്ല.
6: വചനം 17.
4: വമാ അദ്റാക, നിനക്ക് അറിവ് തന്നതെന്ത്, മായോമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം എന്താണെന്ന്.
5: വമാ അദ്റാക മായോമുദ്ദീൻ,
4: പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്നു നിനക്ക് എന്തറിയാം.
6: വചനം 18.
4: സുമ്മ, പിന്നെയും, മാ അദ്റാക, നിനക്ക് അറിവ് തന്നതെന്ത്, മായോമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിനം എന്നാൽ എന്താണെന്ന്. പിന്നെയും അഥവാ വീണ്ടും, പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്ന് നിനക്കു എന്തറിയാം.
6: വചനം 19.
4: യൗമലാ തംലിക്കു, അധീനമാക്കാത്ത ദിവസം, ഉടമയാക്കാത്ത, സാധ്യമാകാത്ത ദിവസം. നഫ്സുൻ, ഒരാളും, ലിനഫ്സിൻ, ഒരാൾക്കും, ഷെയ്ൻ, യാതൊന്നും, ഒരു കാര്യത്തിനും. വൽ അമ്രു, കാര്യം, അധികാരം. യൗമ ഇദിൻ, ആ ദിവസം. ലില്ലാഹ്, അള്ളാഹുവിനായിരിക്കും.

0: അതെ, ഒരാളും വേറെ ഒരാൾക്കു യാതൊന്നും അധീനമാക്കാത്ത അഥവാ ചെയ്യുവാൻ കഴിയാത്ത ദിവസം. അന്നത്തെ ദിവസം കാര്യം അഥവാ കൽപ്പനാധികാരം അല്ലാഹുവിനായിരിക്കും.
1: പ്രസ്തുത ദിനത്തിന്റെ ഗൗരവത്തിലേക്കും ഭയങ്കരതയിലേക്കും ശ്രദ്ധ ക്ഷണിക്കുകയാണ് 17-18 വചനങ്ങൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണവും കൽപ്പനാധികാരവും എക്കാലത്തും അല്ലാഹുവിനു തന്നെ. എങ്കിലും ഐഹിക ജീവിതത്തിൽ വെച്ച് മനുഷ്യന് കുറെയെല്ലാം ഇച്ഛാസ്വാതന്ത്ര്യവും കഴിവും അല്ലാഹു നൽകിയിട്ടുണ്ട്. അന്നത്തെ ദിവസത്തിൽ അതെല്ലാം മനുഷ്യന് നിശേഷം നഷ്ടപ്പെട്ടിരിക്കും. സ്വന്തം കാര്യത്തിലാകട്ടെ, മറ്റൊരാളുടെ കാര്യത്തിലാകട്ടെ, എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. എല്ലാ കാര്യവും എല്ലാ അധികാരവും എല്ലാ കൽപ്പനയും അന്ന് അല്ലാഹുവിന് മാത്രമായിരിക്കും. അതിൽ ആർക്കും യാതൊരുവിധ പങ്കും ഉണ്ടായിരിക്കയില്ല. അന്നത്തെ ദിവസം പുണ്യവാന്മാരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. നാം കേട്ടത് അമാനി മൗലയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 34-35 വചനങ്ങൾ നാം പഠിക്കുന്നു. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فقال إني أحببت حب الخير إني أحببت حب الخير عن ذكر ربي حتى توارت بالحجاب. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 32-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഥവാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി, നിശ്ചയമായും ഞാൻ, അഹ്ബബ്തു, ഞാൻ സ്നേഹം വച്ചു, ഹുബ്ബൽ ഖൈരി, നന്മയോടുള്ള സ്നേഹം. അവിടെ ആ കുതിരകളെയാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ അൻ ദിക്രി, സ്മരണയാൽ, റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ, ഹത്താ തവാറത്ത്, അത് മറയുന്നതുവരെ, അല്ലെങ്കിൽ അങ്ങനെ അത് തിരോധാനം ചെയ്തു, ബിൽ ഹിജാബ്, മറയിൽ, അല്ലെങ്കിൽ മറയാൽ. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണ നിമിത്തം ഈ നന്മയോടുള്ള സ്നേഹം സ്വീകരിച്ചിരിക്കുകയാണ്, അങ്ങനെ അവ മറവിൽ തിരോധാനം ചെയ്തു. ഇവിടെ അദ്ദേഹം ഈ കാഴ്ച കണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന് അദ്ദേഹം നിർബന്ധമായി നിർവഹിക്കേണ്ട നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പോലും അദ്ദേഹം മറപ്പിക്കപ്പെട്ടുവെന്ന് കാണാൻ സാധിക്കും. ദക്കറ ഗൈറു വാഹിദിൻ മിന സലഫി വൽ മുഫസ്സിരീൻ, ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ധാരാളം സലഫു സ്വാലിഹീങ്ങളും മുഫസ്സിരീങ്ങളും പറയുന്നു, അന്നഹു ഇഷ്തഗല ബി അർദിഹ ഹത്ത ഫാത വഖ്ത സ്വലാത്തിൽ അസ്ർ, അദ്ദേഹത്തിൻ്റെ അസ്ർ നമസ്കാരം നഷ്ടപ്പെടാൻ പോലും അത് കാരണമായി. വല്ലദി യഖ്തഉ ബിഹി അന്നഹു ലം യത്രുഖ അംദൻ ബൽ നിസ്യാനൻ, ബോധപൂർവമല്ല അദ്ദേഹം അത് നഷ്ടപ്പെടുത്തിയത്, മറിച്ച് മറവി മൂലമാകുന്നു. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും, ഖന്ദഖ് യുദ്ധവേളയിൽ അവിടുന്ന് അസർ നമസ്കാരത്തിന് സമയം അദ്ദേഹത്തിന് ആ സമയത്ത് നിർവഹിക്കാൻ സാധിച്ചില്ല. വദാലിക സാബിത്തുൻ ഫി സ്വഹീഹൈനി മിൻ ഗൈരി വജ്ഹിൻ മിൻ ദാലിക അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ ജാഅ ഉമർ റളിയല്ലാഹു യൗമ യൗമൽ ഖന്ദഖ് ബഅദമാ ഗുരിബത്തി ശംസു, ഖന്ദഖ് യുദ്ധവേളയിൽ ഉമറുൽ ഫാറൂഖ് നബിയെ സമീപിച്ചു ആ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. ഫജഅല യസുബ്ബു കുഫ്ഫാറ ഖുറൈഷ്, അദ്ദേഹം ഇങ്ങനെ ഖുറൈശി കുഫ്ഫാറുകളെ ആക്ഷേപിക്കുന്നുണ്ട്. വയഖൂലു, അദ്ദേഹം പറയുന്നു, യാ റസൂലല്ലാ വല്ലാഹി മാ കിത്തു ഉസല്ലിൽ അസ്റ ഹത്താ കാദതി ശംസു തഗ്റുബ്, സൂര്യൻ അസ്തമിക്കുന്നതുവരെ എനിക്ക് അസർ നമസ്കരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഖുറൈശി കുഫ്ഫാറുകളെ ആക്ഷേപിച്ചത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പ്രവാചകൻ തിരുമേനി പറഞ്ഞു, മാ സ്വല്ലൈതുഹ, ഞാനും അസർ നമസ്കരിച്ചിട്ടില്ല. ഫഖാൽ ഫഖുംനാ ഇലൽ ബുതഹ ഇലാ ബുതഹാൻ ഫതവല്ലാ ലിസ്സലാത്തി വതവല്ലാനാ ലഹാ, അങ്ങനെ ഞങ്ങൾ പ്രവാചകന്റെ കൂടെ പോയി, പ്രവാചകനും ഞങ്ങളും വുദു ചെയ്തു. ഫസ്വല്ല അസ്റ ബഅദമാ ഗുരിബത്തി ശംസു സുമ്മ സ്വല്ല ബഅദഹ അൽ മഗ്രിബ്, അങ്ങനെ ഞങ്ങൾ ആദ്യം അസർ നമസ്കരിച്ചു, പിന്നെ മഗ്രിബും നമസ്കരിച്ചു. സഹീഹുൽ ബുഖാരിയിൽ ഈ സംഭവം കാണാൻ സാധിക്കും. ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീഅത്തിൽ അന്ന് യുദ്ധവേളയിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഇത് അനുവദനീയമാകാം എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. പ്രവാചകന്റെ കാലത്തും ആദ്യത്തിൽ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഇത് അനുവദിക്കപ്പെട്ടിരുന്നു, നമസ്കാരം ഇങ്ങനെ മാറ്റി നിർവഹിക്കാം. എന്നാൽ പിന്നീട് സ്വലാത്തുൽ ഖൗഫിന് ശേഷം അത് നസ്ഖ് ചെയ്യപ്പെട്ടു എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഏതായിരുന്നാലും ഇതുപോലെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുക എന്നത് സ്വാഭാവികമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ولهذا لما عرضت عليه الخيل خيل الجياد السبق الصافنات اي التي من وصفها السفون. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാല് പൊക്കി നിൽക്കുന്ന ആ കുതിരകളുടെ പ്രദർശനം അത് അദ്ദേഹത്തെ വിസ്മരിപ്പിച്ചു കളഞ്ഞു. വഹുവ റഫ്ഉ ഇഹ്ദാ ഖവാഇമിഹ ഇൻദൽ വഖൂഫി. നേരത്തെ പറഞ്ഞല്ലോ ഒരു കാല് മാത്രം പൊക്കി മൂന്ന് കാലിൽ നിൽക്കുന്ന ആ കുതിരകൾ, അത് അദ്ദേഹത്തിൻ്റെ ആ കാഴ്ച അദ്ദേഹത്തെ മറപ്പിച്ചു കളഞ്ഞു. മറ്റൊന്ന് അൻ ദിക്കിരി റബ്ബി എന്നത് സ്വാലിഹുൽ ഉസൈമി റഹ്മത്തുള്ളാഹി പറയുന്നു സ്വലാത്തൽ അസ്ർ, അവിടെ ഉദ്ദേശിക്കുന്നത് അസർ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അത് മറപ്പിച്ചു കളഞ്ഞു എന്നാണ്. വഹാദ ഐദൻ ഫീഹി തഫ്സീറുൻ ലിൽ ആമി ബിമാ ഹുവ അഖസ് വഹുവ ഖുസൂറുൻ ഫി തഫ്സീരി വദാലിക ലിഅന്ന ദിക്ര അഅമ്മു മിന സ്വലാത്തി ഫകുല്ലു സ്വലാത്തുൻ ദിക്റുൻ. മറ്റൊന്ന് ഇവിടെ എല്ലാ തരം ദിക്റുകളെയുമാകാം ഉദ്ദേശിക്കുന്നത്, നമസ്കാരത്തെ ഉദ്ദേശിച്ച് മാത്രമല്ല, എന്നാൽ ദിക്റുകളിൽപ്പെട്ട കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റാകുന്നു നമസ്കാരം. വലൈസ കുല്ലു ദിക്കിരിൻ സ്വലാത്തുൻ, എല്ലാ ദിക്റുകളും നമസ്കാരമല്ല, എന്നാൽ എല്ലാ നിസ്കാരങ്ങളും ദിക്റാകുന്നു. ഇദാ ഫസ്സർന ദിക്ര ബി സ്വലാത്തി ഫഖദ് ഫസ്സർന അൽ അഅമ്മ ബിൽ അഖസ് വഹാദ ഖുസൂറുൻ. സൈമ റഹ്മത്ത് പറയുന്നു ഇവിടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുടെ കാര്യത്തിൽ അദ്ദേഹം വിസ്മരിപ്പിക്കപ്പെട്ടു എന്നതാണ്, ആ കൂട്ടത്തിൽ നമസ്കാരവുമുണ്ട് എന്നതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം. ഏതായിരുന്നാലും ആ നമസ്കാരം അസർ നമസ്കാരത്തിന് സമയത്ത് അത് അദ്ദേഹത്തെ മറപ്പിക്കാൻ പോലും കാരണമായി ഈ പ്രദർശനം എന്നത് അവിടെ എടുത്തു പറഞ്ഞ കാര്യമാകുന്നു. നമുക്ക് ഈ ആയത്തിൽ വലിയ പാഠം പഠിക്കാനുണ്ട്. പലപ്പോഴും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയും അതേപോലെ തന്നെ അഞ്ചു നേരം നമ്മൾ കൃത്യമായി നിലനിർത്തിപ്പോരേണ്ട നമസ്കാരവും അതൊരിക്കലും തന്നെ ഒരു കാരണം കൊണ്ടും നമ്മെ വിസ്മരിപ്പിച്ചു കളയാൻ പാടില്ല. ഖുർആൻ ആക്കാരും പല ഭാഗത്തും പറയുന്നുണ്ട് റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ വ ഇഖാമി സ്വലാ. സൂറത്തുൻ നൂറിൽ കാണാം അള്ളാഹു ചില ആളുകളെ പുകഴ്ത്തി പറയുന്നു. അവരാരാണ്? റിജാലുൻ ചില ആണുങ്ങൾ, ചില ആളുകൾ. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ, അവരുടെ കച്ചവടമോ അവരുടെ ഭൗതിക വ്യവഹാരങ്ങളോ അള്ളാഹുവിനെ ദിക്ര് ചെയ്യുന്നതിൽ നിന്നും വ ഇഖാമി സ്വലാത്തി വ ഈതാ ഇസ്സകാത്ത്, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നതിൽ നിന്നും അതേപോലെ തന്നെ സക്കാത്ത് നൽകുന്നതിൽ നിന്നും അവരെ അശ്രദ്ധരാക്കുകയില്ല, അങ്ങനെയുള്ള ചില ആളുകൾ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് കാണാൻ സാധിക്കും. നമുക്കും ആ ഗണത്തിൽ ഉൾപ്പെടാൻ സാധിക്കണം. ഏത് സാഹചര്യത്തിലും കൃത്യമായി നമസ്കാരം അതിൻ്റെ മുറപോലെ നിർവഹിക്കാൻ ഒരു തരത്തിലും ആ വിഷയത്തിൽ അശ്രദ്ധയോ അലംഭാവമോ കാണിക്കാൻ നാം ഒരിക്കലും തന്നെ അങ്ങനെ ഇടയാവരുത് എന്നത് ഈ ആയത്തിൽ നമ്മളൊരു പാഠം പഠിക്കേണ്ടതാകുന്നു. 33-ാമത്തെ വചനം റുദ്ദൂഹ അലയ്യ ഫതഫിഖ മസ്ഹം ബിസ്സൂഖി വൽ അഅനാഖ്. റുദ്ദൂഹ, അവയെ തിരിച്ചു കൊണ്ടുവരുവീൻ, മടക്കുവീൻ. അലയ്യ, എനിക്ക്, എൻ്റെ അടുക്കൽ. ഫതഫിഖ, എന്നിട്ട് അദ്ദേഹം തുടങ്ങി അല്ലെങ്കിൽ ആയി, മസ്ഹൻ, തടവാൻ തുടങ്ങി, ബിസ്സൂഖി, തണ്ടൻ കാലിന്, വൽ അഅനാഖ്, പിരടികൾക്കും കഴുത്തിനും. അതായത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ അവയെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരൂ. അതാണ് റുദ്ദൂഹ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അദ്ദേഹം അവയുടെ കണങ്കാലുകളിലും കഴുത്തുകളിലും തടവാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചാരകരോട്, സൈന്യത്തോട് ആ മൃഗങ്ങളെ, നേരത്തെ പറഞ്ഞ സ്വാഫിനാത്തുൽ ജിയാദ് എന്ന് പറഞ്ഞ ആ മനോഹരമായ ആ കുതിരകളെ, കാല് പൊക്കി നിൽക്കുന്നവയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവയുടെ കാലുകളിലും അതേപോലെ തന്നെ അവയുടെ പെരടികളിലും തടവാൻ തുടങ്ങി എന്നാണ്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു ഖാലൽ ഹസനുൽ ബസ്വരി ഖാൽ ലാ വല്ലാഹി ലാ തഷ്ഗലീനി അൻ ഇബാദത്തി റബ്ബി ആഖിറ മാ അലൈകി സുമ്മ അമറ ബിഹാ ഫഉഖിറത് വകദാലിക ഖാല ഖതാദ. തന്നെ അള്ളാഹുവിനെ തൊട്ട് വിസ്മരിപ്പിക്കാൻ കാരണമായ ഈ വസ്തുക്കളെ അദ്ദേഹം പിന്നെ വെച്ചുകൊണ്ടിരുന്നില്ല, അവയെ അദ്ദേഹം അറുക്കുകയാണ് ചെയ്തത്. വഖാല സുദ്ദി ضرب اعناقها واراقيبها بالسيوف. ആ മൃഗങ്ങളുടെ കഴുത്തുകൾ അദ്ദേഹം വാളുകൾ കൊണ്ട് മുറിച്ചു മാറ്റി അഥവാ അവയെ അറുത്തു. വഖാല അലി ഇബ്നു അബി ത്വൽഹ അൻ ഇബ്നു അബ്ബാസ് ജഅല യംസഹു അഅറാഫൽ ഖൈലി വഅറാഖീബുഹ ഹിബാലുഹ വഹാദൽ ഖൗൽ ഇഖ്താറഹു ഇബ്നു ജരീർ ഖാല ഇൻ ലിഅന്നഹു ലം യകുൻ ലിയുഅദ്ദിബ ഹയവാനൻ ബിൽ അർഖബതി വയുഹ്ലിക മാല മാലൻ മിൻ മാലിഹി ബിലാ സബബിൻ സിവ അന്നഹു ഇഷ്തഗല അൻ സ്വലാത്തിഹി ബിന്നദ്റി ഇലൈഹ വലാ ദൻബ ലഹ വഹാദ അല്ലദി റജ്ജഹ ഇബ്നു ജരീർ ഫീഹി നദ്ർ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, അദ്ദേഹം അവയെ അറുത്തിട്ടില്ല, മറിച്ച് അവയെ തലോടുക മാത്രമാണ് ചെയ്തത്. കാരണം അങ്ങനെ അന്യായമായി മൃഗങ്ങളെ അദ്ദേഹം അറുക്കാറില്ല, കാരണം കൂടാതെ ശിക്ഷിക്കാറില്ല. നമസ്കാരത്തെ തൊട്ട് അവയെ അവ തന്നെ മറപ്പിച്ചു എന്ന കാരണമല്ലാതെ മറ്റൊരു കാരണവും ഇല്ലാതിരിക്കെ അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്ന് ഇബ്നു ജരീർ റഹ്മഹുല്ലാഹ് എടുത്തുദ്ധരിക്കുന്നു. എന്നാൽ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നു, അതിൽ ഒന്ന് നോക്കേണ്ടതുണ്ട്, അഥവാ ആ അഭിപ്രായം അത്ര സ്വീകാര്യയോഗ്യമായതല്ല. ലി അന്നഹു ഖദ് യകൂനു ഫീ ശർഇഹിം ജവാസുൻ മിസ്ലു ഹാദാ. ഇബ്നു കസീർ എന്ന് പറയുന്നു, അന്നത്തെ ശരീഅത്തിൽ ഇത് അനുവദിക്കപ്പെട്ടതായിരിക്കാം. വലാ സിയമ ഇദാ കാന ഖലബൻ ലില്ലാഹി അസ്സ വജൽ. ലേ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അദ്ദേഹം കാണിച്ച രോഷപ്രകടനം തന്നെ തൻ്റെ സൃഷ്ടാവിനെ ആരാധിക്കുന്ന കാര്യത്തെ തൊട്ട് വിസ്മരിപ്പിച്ച് കളയാൻ മാത്രം ഈ ഭൗതികമായ ഈ സമ്പത്ത് കാരണമായി എന്ന കാരണത്താൽ അദ്ദേഹം അവയെ അറുത്തതായിരിക്കാം. ബി സബബി അന്നഹു ഇഷ്തഗല ബിഹ ഹത്ത ഖറജ വഖ്തു സ്വല വലിഹാദ ലമ്മ ഖറജ അൻഹ ലില്ലാഹി തആല അവ്വലഹു അല്ലാഹു തആല മാ ഹുവ ഖൈറും മിൻഹ. അള്ളാഹുവിനു വേണ്ടി ഏതൊന്നിനെ അദ്ദേഹം ഒഴിവാക്കിയോ അതിനു പകരം അതിനേക്കാൾ നല്ലത് അള്ളാഹു അദ്ദേഹത്തിന് പകരമായി നൽകി. വഹിയ അർരീഹുൽ ലതീ തജ്രി ബി അംരിഹി റുഖാഅൻ ഹൈസു അസാബ്. തൊട്ടടുത്ത വചനത്തിൽ വരുന്ന ഒരു വചനം കൂടിയാണത്. അള്ളാഹു അദ്ദേഹത്തിന് കാറ്റിനെ അധീനമാക്കി കൊടുത്തു. സൗമ്യമായി അദ്ദേഹം ഉദ്ദേശിക്കുന്നയിടത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം സഞ്ചരിക്കുമാറ്. ഗുദുവുഹാ ഷഹ്റുൻ വറവാഹുഹാ ഷഹ്ർ. ആ കാറ്റിൻ്റെ പ്രത്യേകത, അതിൻ്റെ പ്രഭാതത്തിലെ സഞ്ചാരം ഒരു മാസത്തെ യാത്രാ ദൂരമാകുന്നു, അതിൻ്റെ സായാഹ്നത്തിലെ സഞ്ചാരവും ഒരു മാസക്കാലത്തെ യാത്രയാകുന്നു അല്ലെങ്കിൽ ദൂരമാകുന്നു. ഫഹാദ അസ്റഉൻ വഖൈറും മിനൽ ഖൈലി. ഇത് കുതിരയേക്കാൾ വേഗത കൂടിയതാണ്, കുതിരയേക്കാൾ ഉത്തമമായതാകുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ തന്നെ അള്ളാഹുവിന് നിർവഹിക്കേണ്ടുന്ന ആരാധന നിർവഹിക്കുന്ന കാര്യത്തിൽ മറപ്പിച്ചു കളയാൻ കാരണമായ ആ മൃഗങ്ങളെ അറുത്തു എന്നത് അതൊരിക്കലും തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പറ്റിയ ഒരു തെറ്റായ കാര്യമല്ല എന്നതാണ് അത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത്. വഖാല ഇമാം അഹ്മദ് ഹദ്ദസന ഇസ്മായിൽ. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി പ്രവാചകൻ തിരുമേനി തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ തിരുമേനി, ഇന്നക ലാ തദഉ ഷൈഅൻ ഇത്തിഖാഅ ലില്ലാഹി അസ്സ വജല്ല ഇല്ലാ അഅതാകല്ലാഹു ഖൈറം മിൻഹു. നീ ഏതൊന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഒഴിവാക്കിയോ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി ഏതൊരു കാര്യം, ഭൗതികമായൊരു കാര്യം നീ വർജിച്ചുവോ, ഇല്ലാ അഅതാകല്ലാഹു ഖൈറം മിൻഹു, ആ ഒഴിവാക്കിയതിനേക്കാൾ നല്ലത് അള്ളാഹു നിനക്ക് നൽകാതിരിക്കുകയില്ല. അതും നമ്മളും ശ്രദ്ധിക്കേണ്ടുന്ന, നമ്മളും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാകുന്നു. പലപ്പോഴും ഭൗതികമായ ചില സുഖസൗകര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തത് ആ കാര്യത്തോടുള്ള നമ്മുടെ അമിതമായ താൽപ്പര്യവും ഇഷ്ടവുമായിരിക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി അവൻ്റെ പൊരുത്തം നേടാൻ വേണ്ടി ആ സുഖങ്ങളെ നമ്മൾ മാറ്റിവെച്ചാൽ, ആ സൗകര്യങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചാൽ, അതിനേക്കാൾ ഖൈറായ കാര്യം അള്ളാഹു നമുക്ക് പകരമായി നൽകുമെന്ന് ഈ ഹദീസും ഇതുപോലെയുള്ള ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായി, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി, ഇസ്ലാമികമായി നമുക്ക് പല നമ്മുടെ ബാധ്യത നിർവഹിക്കുന്ന കാര്യത്തിൽ വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമുക്ക് പാടില്ലാത്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ അത് നമ്മളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, ആ ജോലി ഉപേക്ഷിച്ചാൽ തീർച്ചയായും അതിനേക്കാൾ ഖൈറായ, അതിനേക്കാൾ ഉത്തമമായ, മറ്റു ജോലികൾ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമെന്നതും ഇത്തരം ഹദീസുകൾ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. അല്ലാമ സഅദി റഹ്മത്തു പറയുന്നു, റുദ്ദൂഹ, നിങ്ങൾ അവയെ മടക്കിക്കൊണ്ടുവരുവീൻ. ഫതോഫിഖ, അങ്ങനെ അദ്ദേഹം തുടങ്ങി ഫീഹ, ആ കുതിരകളിൽ, മസ്ഹൻ ബിസ്സൂഖി വൽ അഅനാഖ്, ഐ ജഅല യഅതിറുഹ ബിസൈഫിഹി ഫീ സൂഖിഹ വ അഅനാഖിഹ. അതായത് ആ കുതിരകളെ അദ്ദേഹം അറുത്തു, അദ്ദേഹം അവയെ അറുത്തു. അതാണ് അവയെ തണ്ടൻ കാലിലും അവയുടെ കഴുത്തുകളിലും അദ്ദേഹം തടവി എന്ന ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉസൈമി റഹ്മത് പറയുന്നു, അന്നൽ ഇൻസാന ലാ ബഅസ അൻ യുഅസ്സിറ നഫ്സഹു ബിഇത്ലാഫി മാലിഹി ബിനഫ്സിഹി ലിഫിഇലി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഫലൗ ഫറദ്ന അന്നൽ ഇൻസാന ഇഷ്തഗല ബിഷൈഇൻ മഅഹു അൻ ദിക്രില്ലാഹി തആല വ അറാദ അൻ യുക്സിറഹു ലകാൻ ദാലിക സായിഅൻ ജായിസ. ഇതുപോലെ തന്നെ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യത്തിന് തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും അതിനെ അറുത്തുമാറ്റൽ, അതിനെ ഉപേക്ഷിക്കൽ നമുക്ക് അനുവദനീയമാകുന്നു. ലി അന്ന ഹാദ യുഅദ്ദി ഇലാ അൻ ലാ യഊദ മർറത്തൻ ഉഖ്ര ഇല തശാഗുലി അൻ ദിക്രില്ലാഹി അസ്സ വജൽ ബിഷൈഇ മിനൽ മാലി. മറ്റൊരിക്കൽ പോലും, ഇനി ഒരു കാരണവശാലും ഒരിക്കലും ഇത് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന്, പ്രത്യേകിച്ച് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മെ തടയാൻ ഇടയാവരുത് എന്നാഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ ഈ ആയത്തിൽ ചില ഫവായിദുകൾ, ചില ഗുണപാഠങ്ങൾ പറയുന്നിടത്ത് ഉസൈമി റഹ്മത് പറയുന്നു, ഖുവത്തു സുൽത്താനി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഫി അംരിഹി വ നഹീഹി ലി ഖൗലിഹി റുദ്ദൂഹ അലയ്യ. അള്ളാഹുവിൻ്റെ ഈ വചനത്തിൽ മറ്റൊരു കാര്യം, നിങ്ങൾ അവയെ എൻ്റെ അടുക്കിലേക്ക് മടക്കിക്കൊണ്ടുവരുവീൻ എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആധിപത്യത്തിൻ്റെ മഹാത്മ്യവും, അദ്ദേഹം ഏതൊരു കാര്യം കൽപ്പിച്ചാലും അത് പെട്ടെന്ന് നടപ്പിലാക്കാനും പ്രാവർത്തികമാക്കാനും സന്നദ്ധരായി നിൽക്കുന്ന സൈന്യത്തെയും ഇത് അറിയിക്കുന്നു. ഇന്ന ഹാദ യദുല്ലു അല അന്നലഹു ജുനൂദൻ കസീറ, ധാരാളം സൈന്യം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് ഇത് അറിയിക്കുന്നു. തഉമുറുഹു ബി അംരിഹി ഇദാലം യഖുൽ റുദ്ദുഹ ലൗ ഖാല റദ്ദഹ. അവിടെ ആ പ്രയോഗത്തിൽ നിങ്ങൾ മടക്കിക്കൊണ്ടുവരുവീൻ എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്. അതല്ലെങ്കിൽ ഒരു സൈനികൻ മാത്രമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മാത്രമാണെങ്കിൽ അങ്ങനെയല്ല പ്രയോഗിക്കുക. ലക്കാനൽ ഖാദിമു വാഹിദൻ ലാക്കിൻ ലമാ ഖാല റുദ്ദൂഹ ദല്ല അല അന്നലഹു ജുനൂദൻ വഖദമൻ കസീറൂന യഖ്ദിമൂൻ. അദ്ദേഹത്തിന് ഭൃത്യവേല ചെയ്യുന്ന ധാരാളം ഭൃത്യന്മാരും അതുപോലെ തന്നെ സൈനികരും തൻ്റെ സൈന്യത്തിലുണ്ടായിരുന്നു എന്നത് ആ പ്രവാചകനെക്കുറിച്ച് അള്ളാഹു പരാമർശിച്ച കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാകുന്നു. ഏതായിരുന്നാലും ആ വചനത്തിൽ നമ്മൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അദ്ദേഹം അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കാര്യത്തിൽ, ഭൗതികമായതെന്തും അതിന് തടസ്സമായി നിൽക്കുമ്പോൾ അത് ഉപേക്ഷിക്കാൻ സന്നദ്ധനായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. 33-ാമത്തെ വചനം, റുദ്ദൂഹ അലയ്യ ഫതഫിഖ മസ്ഹം ബിസ്സൂഖി വൽ അഅനാഖ്. റുദ്ദൂഹ, അവയെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുവീൻ. അലയ്യ, എൻ്റെ അടുക്കൽ. ഫതഫിഖ, എന്നിട്ട് അദ്ദേഹം തുടങ്ങി, അല്ലെങ്കിൽ അദ്ദേഹം ആയി. ഫതഫിഖ മസ്ഹൻ, തടവാൻ. ബിസ്സൂഖി, തണ്ടൻ കാലിനെ. വൽ അഅനാഖി, പിരടികൾക്കും കഴുത്തിനും. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് അവയെ അവൻ, അദ്ദേഹം ആ മൃഗങ്ങളെ, ആ കുതിരകളെ അദ്ദേഹം അറുത്തു എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുവാനും ഭൗതികമായ സുഖങ്ങളോ സൗകര്യങ്ങളോ മറ്റൊന്നും അള്ളാഹുവിനെ വിസ്മരിക്കുവാൻ, അവനെ കൃത്യമായി ആരാധിക്കുന്ന കാര്യത്തിന് തടസ്സമായി നിൽക്കുവാൻ ഇടയാവാതിരിക്കുവാനും, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അവന് വഴിപ്പെട്ടുകൊണ്ടും അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും ജീവിക്കുവാനും നാം ഏവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ. ഈ ആയത്തും ഇതുപോലെയുള്ള ആയത്തുകളും അത് നമുക്ക് പ്രചോദനമായിട്ട് മാറണം. ഒരിക്കലും നമ്മളുടെ സന്താനങ്ങളാകട്ടെ, സമ്പത്താകട്ടെ, ഭൗതികമായ മറ്റ് സൗകര്യങ്ങളാകട്ടെ, അള്ളാഹുവിനെ വിസ്മരിക്കാൻ അതൊന്നും കാരണമായി കൂടാ. നമ്മൾക്കറിയാമല്ലോ സൂറത്തുൽ മുനാഫിഖൂനിൽ അള്ളാഹു പറയുന്ന കാര്യം, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ, നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിങ്ങളെ അശ്രദ്ധമാക്കരുത്. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവരാകുന്നു നഷ്ടക്കാർ. അള്ളാഹു അത്തരം നഷ്ടക്കാരിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തിരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 34-35 വചനങ്ങളാണ് നാം പഠിച്ചത്. മറ്റൊരാൾക്കും ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ ലഭിക്കാൻ സുലൈമാൻ അലഹിസ്സലാം ആഗ്രഹിച്ചത് എന്തിനുവേണ്ടി എന്ന ഇതിവൃത്തത്തിലാണ് ഇന്നത്തെ ക്ലാസ് നടന്നത്. നമുക്കുവേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ

അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപ്പദം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപ്പദം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ചറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന

0: പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിഊകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് 71 മുതൽ അവസാന വചനം വരെയും സൂറ മറിയം സൂറ ത്വാഹ മുഴുവനായും സൂറത്തുൽ അംബിയ 1 മുതൽ 41 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് സാദ് അൽ ഗാമിദി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ കഹ്ഫ് 71 മുതൽ അവസാന വചനം വരെയും സൂറത്തുൽ മറിയം, സൂറ ത്വാഹ, സൂറ അംബിയ 1 മുതൽ 41 വരെ

0: ഉള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത കാര്യ സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
2: അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. സൂറത്ത് നാസിഅത്തിൻ്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന കാരി മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സുഹൃത്ത് നാസിയാത്തിൻ്റെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: നീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 29 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസാർ 29-ന്റെ പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.
1: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 473-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

അബ ഹുദാ വദിക്റാ ലിഉലിൽ അൽബാബ് ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്ഖു വസ്തഗ്ഫിർ ലിദംബിക വസബ്ബിഹ് ബിഹംദി റബ്ബിക ബിൽ അശിയ്യി

0: ജസാക്കല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 473-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
1: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
2: الشيطان الرجيم

0: പീസ് ഖുർആൻ റേഡിയോയിലെ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അങ്കബൂത്ത് 56 മുതൽ 59 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം
1: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹിഫ്ദുൽ ഖുർആൻ. ഇപ്പോൾ ശ്രോതാക്കൾ ഹിഫ്ദുൽ ഖുർആനിന്റെ മറ്റൊരു ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് വലിയ ആയത്താണ്. ഇൻഷാ അള്ളാഹ് അതിൻ്റെ ആദ്യത്തെ ചെറിയൊരു ഭാഗം ഇന്ന് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

യമീനുക് യമീനുക് എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. തൽക്കാലം അതുവരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. വഖഫ് ചെയ്യുന്നതുകൊണ്ട് യമീനുക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യുന്നു.

0: മലകത് വമാ മലകത് യമീനുക്.
1: ആയത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പാരായണമെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ലുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്. 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
6: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
7: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
5: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ലോകപ്രശസ്ത കാരികളുടെ മധുര ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ കേൾവിക്കാർക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ സൂറ അംബിയ 42 മുതൽ അവസാനം വരെയും സൂറത്തുൽ ഹജ്ജ് മുഴുവനായും സൂറത്തുൽ മുഅ്മിനൂൻ 1 മുതൽ 77 വരെ വചനങ്ങളും നാം കേൾക്കുന്നു ഹാഫിൽ സഅദ് അൽ ഗാമദിയുടെ ശബ്ദത്തിൽ.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയ 42 മുതൽ അവസാനം വരെയും സൂറത്തുൽ ഹജ്ജ് മുഴുവനായും സൂറത്തുൽ മുഅ്മിനൂൻ ആദ്യം മുതൽ 77 വരെ വചനങ്ങളുമാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിൽ, എല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സൂറ ബക്കറയിലെ 18-19 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു ഖുർആൻ പാരായണത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 17 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മനസ്സിലാക്കി വരുന്നത് ഇൻഷാ അള്ളാ. ഇന്ന് 18-19 ആയത്തുകളാണ് എടുക്കുന്നത്.

പതിനെട്ടാമത്തെ ആയത്ത് സുമ്മും ബുക്മുൻ. ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് സുമ്മുൻ, ഇവിടെ സ്വാദാണ്, സീന് ആവരുത്, സുമ്മ് എന്ന് പറയരുത്, അത് അർത്ഥം മാറിപ്പോവും. അതുപോലെ തന്നെ മീമിന് ശബ്ദുണ്ട്, ഗുന്ന ചെയ്യണം, മണിക്കണം, സുമ്മുൻ സുമ്മും. ശേഷം സുമ്മുൻ തൻവീന് ശേഷം ബ. ഇവിടെ തൻവീനു ശേഷം അല്ലെങ്കിൽ സാക്കിന നൂനു ശേഷം ബ വന്നാൽ അതിനെ തൻവീനിനെ അല്ലെങ്കിൽ സാക്കിന നൂനിനെ മീമാക്കി അഥവാ ഇഖ്ലാബ് ചെയ്യണം, മാറ്റി മറിക്കണം. തൻവീനിനെയോ സാക്കിന നൂനിനെയോ മീമാക്കി ഉച്ചരിക്കണം. അതാണ് അവിടെ ചെറിയൊരു മീം കാണാൻ പറ്റും. അതിനാണ് ഖുർആനിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സുമ്മും ബുക്മുൻ, അപ്പോൾ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, സുമ്മും ബുക്മുൻ. ഇനി ബുക്മുൻ, ബുക്ക് കാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അതുപോലെ ബുക്മുൻ അമ്യുൻ, ബുക്മുൻ അമ്യുൻ, തൻവീന് ശേഷം ഐന്, അവിടെ മണിക്കാതെ ഇവ്ഹാർ അഥവാ വെളിവാക്കി ഉച്ചരിക്കണം. അമ്യു ഫ, ഇവിടെയും തൻവീന് ശേഷം ഫ എന്ന അക്ഷരമാണ്, ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അമ്യു ഫ മണിക്കുമ്പോൾ ഇദ്ഗാം പോലെ തോന്നിക്കരുത്, അമ്യു ഫ അല്ല, അമ്യു ഫ. ഫഹും ലാ യർജിഊൻ, ഫഹും ലാ യർജിഊൻ, യർജിഊൻ ഐന് ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഇനി അടുത്ത ആയത്തിൽ أو كصيب من السماء, أو كصيب, كصيب صاد, صاد ഉച്ചരിക്കുമ്പോൾ അത് ഹെവി ലെറ്ററാണ്, ഇസ്തിഅലാന്റെ അക്ഷരം, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർത്തി സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. أو كصيب صيب صيب, أو كصيب من, തൻവീനു ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഔ കസയ്യിബിൻ മിന, മിനസ്സമാഇ മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം, മദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ മിനസ്സമാഇ ഫീഹി ളുലുമാതുൻ, ളുലുമാത് അല്ല, വ വി ളു ളു, ളുലുമാത്, ളുലുമാതുൻ വ, തൻവീനു ശേഷം വ, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ളുലുമാതൂ വ. അതുപോലെ തന്നെ വറഅദൂ വ ബർഖ്, ഇവിടെയും അതേ നിയമം തന്നെ, വറഅദൂ വറഅദൂ വ ബർഖ്. ഇനി വ ബർഖ് അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഖാഫിനെ ശരിക്കും കേൾക്കണം, ഖൽഖല ചെയ്യണം. വ ബർഖ് يجعلون أصابعهم, يجعلون ജീമിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. يجعلون أصابعهم, أصابعهم صاد, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. أصابعهم, أصابعهم في, സാക്കിന മീമിന് ശേഷം ഫ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. أصابعهم في, അങ്ങനെ പറയാനുള്ള കാരണം, സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ ഈ രണ്ടക്ഷരങ്ങൾ വരുമ്പോൾ ഈ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടാനൊരു പ്രയാസം ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അസാബിഅഹും ഫീ, ഫീ ആദാനിഹിം, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഫീ ആദാനിഹിം, ഇനി ഇവിടെ ആദാനിഹിം എന്നുള്ളത് ആസാനിഹിം എന്ന് ഓതരുത്, ആസാനിഹിം അല്ല, ആദാനിഹിം. ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം, വളരെ നേരിയ തോതിൽ. ആദാനിഹിം, ആദാനിഹിം മിന, സാക്കിന മീമിന് ശേഷം വീണ്ടും മീം, ഇദ്ഗാം മുതമാസിലൈൻ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആദാനിഹിം മിന, മിനസ്സവാഇഖി, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണത്. സ്വാദ്, ഐന്, ഖാഫ് ഒക്കെ കൃത്യമായ മഖ്റജിൽ നിന്നും ഉച്ചരിക്കണം. മിനസ്സവാഇഖി, മിനസ്സവാഇഖി, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ്, ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഭാഗം. മിനസ്സവാഇഖി,
ഹദറൽ മൗത്ത് ഹസറ അല്ല, ഹ തൊണ്ടയുടെ മധ്യഭാഗം, ദാൽ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് ഉച്ചരിക്കണം, ഹസറ എന്ന് അല്ല ഹദറ. ഹദറൽ മൗത്ത്, ഹദറൽ മൗത്ത്. അവിടെ മൗത്ത് എന്നോ അല്ലെങ്കിൽ മൗത്ത് അങ്ങനെയുമാവരുത്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. എന്നാൽ കൽക്കല ചെയ്യാത്ത ആ രൂപത്തിൽ കേൾക്കുകയും വേണം. മൗത്ത്. വല്ലാഹു മുഹീതും ബിൽ കാഫിരീൻ. വല്ലാഹു മുഹീതും, മുഹീത് ഹ തൊണ്ടയുടെ മധ്യഭാഗം, മുഹീത്തല്ല മുഹീത്. മുഹീതും ബിൽ, ഇവിടെയും മണിക്കണം തൻവീന് ശേഷം ബ. മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ലാബ് തൻവീനിനെയോ അല്ലെങ്കിൽ സാക്കിന നൂനാണെങ്കിലും ശരി അതിനെ മീമാക്കി മാറ്റണം. മുഹീതും ബിൽ, മുഹീതും ബിൽ. ബിൽ കാഫിരീൻ, കാഫിരീൻ, കാഫിരീൻ എന്ന് ഓതരുത്, കാഫിനൊക്കെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. അവസാനത്തിലുള്ള ആ മദ്ദ്, മദ്ദ് ആരുദുൽ സുക്കൂൻ, ബിൽ കാഫിരീൻ. ഒന്നുകൂടെ നമുക്ക് പാരായണം ചെയ്യാം. صُمٌّ بُكْمٌ عُمْيٌ فَهُمْ لَا يَرْجِعُونَ أَوْ كَصَيِّبٍ مِّنَ السَّمَاءِ فِيهِ ظُلُمَاتٌ وَرَعْدٌ وَبَرْقٌ يَجْعَلُونَ

0: സൂറത്തുൽ ബഖറയിലെ 18-19 ആയത്തുകളാണ് ഊതി കേൾപ്പിച്ചത്. കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 18-19 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിലെ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അങ്കബൂത്ത് 56 മുതൽ 59 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരെ ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഹക്കമി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: ഹറജ്.

ما كان محمد أبا أحد من رجالكم

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറ അൽ അഹ്സാബിലെ 38 മുതൽ 48 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി യൂനുസ് സൊയിലാസ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറ അന്നിസയിലെ 157 മുതൽ 162 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 157 മുതൽ 162 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം. നമ്മോടൊപ്പം ചേരുന്നത് മുഹമ്മദ് കുട്ടി സലഫി. സൂറത്തു സ്വാദിലെ 39-40 ആയത്തുകൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 39-ാമത്തെ വചനമാണ് കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 38-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ഹാദാ, ഇത് അതാഉന, നമ്മുടെ ദാനമാകുന്നു. ഫംനുൻ, അതുകൊണ്ട് ഉപകാരം ചെയ്യുക അല്ലെങ്കിൽ നന്മ ചെയ്യുക. ഔ അംസിക്, അല്ലെങ്കിൽ താങ്കൾ വെച്ചുകൊള്ളുക, കൈവശം വെക്കുക. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ, വിചാരണ കൂടാതെ. അതായത്, ഹേ സുലൈമാൻ, ഇത് നമ്മുടെ ദാനമാണ്, ആകയാൽ കണക്കുകൂടാതെ ഉപകാരം ചെയ്യുകയോ വെച്ചുകൊള്ളുകയോ ചെയ്തേക്കുക. ഇതാണ് 39-ാമത്തെ വചനം. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു എന്ന് ഇതിനു മുമ്പുള്ള വചനത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം അള്ളാഹു അദ്ദേഹത്തോട് പറയുന്നു, ഇത് നമ്മുടെ ദാനമാകുന്നു, അതുകൊണ്ട് താങ്കൾ ധാരാളമായി ഉപകാരം ചെയ്യുക. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഹാദാ അതാഉന ഫംനുൻ. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഹാദല്ലദി അഅ്തൈനാക, നാം താങ്കൾക്ക് നൽകിയത്, മിനൽ മുൽക്കി താമ്മി വസ്സുൽത്താനിൽ കാമിൽ, പൂർണമായ അധികാരം, അതേപോലെ തന്നെ ആധിപത്യം. കമ സഅൽതന, താങ്കൾ ചോദിച്ചത് പ്രകാരം. അതുകൊണ്ട് ഫഅഅ്തി മൻ ശിഅ്ത വഹ്റം മൻ ശിഅ്ത, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് താങ്കൾ നൽകുക, ഉദ്ദേശിക്കുന്നവർക്ക് താങ്കൾ തടഞ്ഞുവെക്കുക. ലാ ഹിസാബ അലൈക്, താങ്കളെ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നില്ല. ഐ മഹ്മ ഫഅൽത ഫഹുവ ജാഇസുൻ ലക്, താങ്കൾ എന്താണോ ചെയ്യുന്നത് അത് താങ്കൾക്ക് അനുവദനീയമാകുന്നു. ഉഹ്കും ബിമാ ശിഅ്ത ഫഹുവ സ്വവാബ്, താങ്കൾ ഉദ്ദേശിക്കും പ്രകാരം വിധിക്കുക, അത് സത്യമാകുന്നു, ശരിയായതാകുന്നു. സ്വഹീഹായ ഹദീസിൽ കാണാം, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ഖുയ്യറ ബൈന അൻ യകൂന അബ്ദൻ റസൂല വഹുവല്ലദീ യഫ്അലു മാ യുഅ്മറു ബിഹി. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. താൻ എന്ത് കൽപ്പിച്ചാലും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണല്ലോ അദ്ദേഹം. വ ഇന്നമാ ഹുവ ഖാസിമുൻ യഖസിമു ബൈനന്നാസി മാ അമറഹുല്ലാഹു ബിഹി, അല്ലാഹു തന്നോട് കൽപ്പിക്കുന്നത് പ്രകാരം ജനങ്ങൾക്കിടയിൽ നീതിയിൽ നിലക്കൊള്ളുന്ന വ്യക്തിത്വമാകുന്നു അദ്ദേഹം. വബൈന അൻ യകൂന മലികൻ നബിയ, അതേപോലെ തന്നെ ഒരു രാജാവായ പ്രവാചകനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന്. യുഅ്തി മൻ യശാ വയംനഉ മൻ യശാ ബിലാ ഹിസാബിൻ വലാ ജുനാഹിൻ, ഉദ്ദേശിക്കുന്നവർക്ക് നൽകാം, ഉദ്ദേശിക്കുന്നവർക്ക് നൽകാതിരിക്കാം, ആ വിഷയത്തിൽ വിചാരണയ്ക്ക് വിധേയനാകുകയില്ല. ഇങ്ങനെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പ്രവാചകൻ നൽകിയപ്പോൾ ഇഖ്താറൽ മൻസിലത്തൽ ഊല, ആദ്യത്തെ പദവിയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്. ബഅദമ ഇഷ്തശാറ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുമായിട്ട് കൂടി ആലോചിച്ചതിനു ശേഷം. ഇങ്ങനൊരു ഹദീസ് ഇമാം ബുഖാരിയുടെ താരീഖിൽ അവിടുന്ന് ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹം, അല്ലാഹു നൽകിയ അനുഗ്രഹം, അത് ആ അനുഗ്രഹത്തിന് ധാരാളമായി നന്ദി കാണിക്കാൻ അല്ലാഹു അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. അല്ലാമ സഅദി റഹ്മുള്ള പറയുന്നു, ഹാദാ അതാഉന, ഇത് നമ്മുടെ ദാനമാകുന്നു. ഫഖറ ബിഹി ഐന, അതുകൊണ്ട് താങ്കൾ കൺകുളിർമ അനുഭവിച്ചു കൊള്ളുക. ഫംനുൻ അലാ മൻ ശിഅ്ത, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് താങ്കൾ ധാരാളമായി നൽകുക. ഔ അംസിക് മൻ ശിഅ്ത, അതായത് താങ്കൾ ഉദ്ദേശിക്കുന്നവരെ തൊട്ട് താങ്കൾ പിടിച്ചുവെക്കുക. ബിഗൈരി ഹിസാബിൻ, അതായത് ലാ ഹറജ അലൈക, താങ്കളുടെ മേൽ കുറ്റമില്ല. ഫി ദാലിക്, ആ വിഷയത്തിൽ. വലാ ഹിസാബ, വിചാരണയുമില്ല. കാരണം ലിഇൽമിഹി തആല ബികമാലി അദ്ലിഹി വഹുസ്നി അഹ്കാമിഹി, അള്ളാഹുവിന് ആ പ്രവാചകനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നീതിബോധത്തെക്കുറിച്ച് കൃത്യമായിട്ടറിയാം. വലാ തഹ്സബന്ന ഹാദാലി സുലൈമാൻ ഫിദ്ദുനിയാ ദൂനൽ ആഖിറ, എന്നാൽ ആരും വിചാരിച്ചു പോകേണ്ട, ഇത് അള്ളാഹു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഈ ദുനിയാവിൽ മാത്രം നൽകുന്ന അനുഗ്രഹമാണെന്ന്, പരലോകത്തൊട്ടും നൽകുകയില്ല എന്ന് വിചാരിക്കണ്ട. ബല്ലഹു ഫിൽ ആഖിറത്തി ഖൈറുൻ അളീം, എന്നാൽ അദ്ദേഹത്തിന് പരലോകത്ത് ധാരാളമായ അനുഗ്രഹം അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമിൻ റഹ്മഹുള്ള പറയുന്നു, അഅ്ത്വാഹുല്ലാഹു തആല, അള്ളാഹു അദ്ദേഹത്തിന് നൽകി, ഹാസൽ മുൽക, ഈ ആധിപത്യം. വഖാല ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, അൻത ബിൽ ഖിയാർ, താങ്കൾ അഭിപ്രായ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്നു. ഉംനുൻ അലാ മൻ ശിഇത വഅംസികിൽ മിന്ന അമ്മൻ ശിഇത, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് താങ്കൾ നൽകുക, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ തൊട്ട് താങ്കൾ നൽകാതിരിക്കുകയും ചെയ്യുക. ലാ ഹിസാബ അലൈക ഫീ ദാലിക്, ആ വിഷയത്തിൽ താങ്കൾ വിചാരണയ്ക്ക് വിധേയനാക്കപ്പെടുകയില്ല. വഹാദാ മിന തഖ്യീരിൽ മുത്ലഖി ഫി തസറുഫ്, ഇത് ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയതാകുന്നു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുന്നത്, വിശദീകരിക്കുന്നത്. ആ വചനം നമുക്കൊന്നുകൂടി ആവർത്തിക്കാം. ഇത് നമ്മുടെ ദാനമാകുന്നു. ഫംനുൻ, അതുകൊണ്ട് ഉപകാരം ചെയ്യുക. ഔ അംസിക്, അല്ലെങ്കിൽ വെച്ചുകൊള്ളുക അഥവാ തടഞ്ഞു വെച്ചുകൊള്ളുക എന്നർത്ഥം. ബിഗൈരി ഹിസാബ്, വിചാരണ കൂടാതെ, കണക്കില്ലാതെ. തുടർന്ന് നാൽപ്പതാമത്തെ വചനം, വഇന്ന ലഹു ഇന്ദനാ ലസുൽഫ വഹുസ്ന മആബ്. വഇന്ന ലഹു, നിശ്ചയമായും അദ്ദേഹത്തിനുണ്ട് താനും. ഇന്ദനാ, നമ്മുടെ അടുക്കൽ, ലസുൽഫ, അടുപ്പം, സാമീപ്യസ്ഥാനം. വഹുസ്ന മആബ്, നല്ല മടക്കസ്ഥാനവും. അതായത് നിശ്ചയമായും അദ്ദേഹത്തിന് നമ്മുടെ പക്കൽ വളരെ അടുപ്പവും നല്ല മടക്കസ്ഥാനവും ഉണ്ട് താനും. ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, വലിഹാദ ലമ്മാ ദക്കറ തബാരക വ തആല മാ അഅ്ത്വാ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പറഞ്ഞതിനു ശേഷം, ഫി ദുനിയ, ഈ ദുനിയാവിൽ അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം, നബ്ബഹ, അല്ലാഹു ഉണർത്തുന്നു, അല അന്നഹു ദു ഹല്ലിൻ അളീമിൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ സൗഭാഗ്യം അദ്ദേഹത്തിനുണ്ട്. ഐലൻ, ഈ ദുനിയാവിനതിന് ശേഷം പരലോകത്തും അദ്ദേഹത്തിന് വലിയ അനുഗ്രഹമുണ്ട്. ഫഖാല തആല, അല്ലാഹു പറഞ്ഞു, വഇന്ന ലഹു ഇന്ദന ലസുൽഫ, തീർച്ചയായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ നല്ല അടുപ്പമുണ്ട്. വഹുസ്ന മആബ്, നല്ല മടക്കസ്ഥാനവും ഉണ്ട്. ഐ ഫിദ്ദാരിൽ ആഖിറ, ഈ മടക്കസ്ഥലമുണ്ട് എന്ന് പറഞ്ഞത്, നല്ല അഭയസ്ഥലമുണ്ട് എന്ന് പറഞ്ഞത് പരലോകത്തെക്കുറിച്ചാകുന്നു. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള പറയുന്നു, ലമ്മാ ദക്കറല്ലാഹു മാ മന്ന അലാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഫി ദുനിയ, അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ദുനിയാവിൽ വെച്ച് നൽകിയ അനുഗ്രഹങ്ങളെ പറഞ്ഞതിനു ശേഷം, ذكر ما من عليه في الاخره, പരലോകത്ത് അദ്ദേഹത്തിന് നൽകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. വഹുവ അന്ന ലഹു عند الله مرتبه عاليه, തീർച്ചയായും അദ്ദേഹത്തിന് പരലോകത്ത് ഉന്നതമായ പദവിയുണ്ട് ഫിൽ ആഖിറ പരലോകത്ത്. ലസുൽഫ ഖരീബത്തുൻ മിനല്ലാഹി അസ്സ വജൽ. ലസുൽഫ എന്ന് പറഞ്ഞാൽ അടുപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള അടുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വഹുസ്ന മആബ്, നല്ല മടക്ക സ്ഥലം എന്ന് പറഞ്ഞാൽ ഐ ഹുസ്ന മർജിഇൻ, നല്ല മടങ്ങിപ്പോകാനുള്ള സ്ഥലം. ലി അന്ന മർജിഅഹു ഇലൽ ജന്ന, അദ്ദേഹത്തിന് മടക്ക സ്ഥലം അത് സ്വർഗമാകുന്നു. അല്ലത്തി ഫിഹ, ആ സ്വർഗമെന്ന് പറഞ്ഞാൽ മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്തത്. വലാ ഉദുനുൻ സമിഅത്ത്, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്തത്. വലാ ഖതറ അലാ ഖൽബി ബഷർ, ഒരാളുടെ മനസ്സിൽ ഭാവനയിൽ പോലും സങ്കൽപ്പിക്കാൻ കഴിയാത്തതാണ് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗലോകം. സഹോദരന്മാരെ, സഹോദരികളെ, നാം ഏറെ ആഗ്രഹിക്കേണ്ടതും കഠിനമായി പരിശ്രമിക്കേണ്ടതും കഠിനമായി അധ്വാനിക്കേണ്ടതും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതും. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു നൽകും എന്ന് പറഞ്ഞ ആ അനുഗ്രഹം നമുക്കും ലഭിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ ഇടം ലഭിക്കുക എന്ന് പറഞ്ഞാൽ, അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം മറ്റൊന്നും നമുക്ക് നേടാനില്ല. പക്ഷേ ക്ഷണികമായ ദുനിയാവിലെ ചില സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന നമ്മളിൽ പലരും നാളെ വരാനിരിക്കുന്ന പാർത്ഥിക ലോകത്ത് ലഭിക്കാനിരിക്കുന്ന സ്വർഗലോകത്തെക്കുറിച്ചും അവിടുത്തെ അനുഭൂതികളെക്കുറിച്ചും അവിടുത്തെ സുഖസൗകര്യങ്ങളെക്കുറിച്ചും വിസ്മരിച്ചു കളയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആ സ്വർഗം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നാം കുറവ് വരുത്തുന്നത്. പലപ്പോഴും ദുനിയാവിൻ്റെ കാര്യങ്ങൾക്കു വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമ്മൾ വിനിയോഗിക്കുമ്പോൾ, പരലോകത്തേക്ക് അവിടെ സ്വർഗം ലഭിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ വേണ്ടി, അവൻ്റെ സാമീപ്യം ലഭിക്കാൻ വേണ്ടി അത്രയൊന്നും നമ്മൾ പരിശ്രമിക്കുന്നില്ല എന്നത് ഖേദകരമായ കാര്യമാകുന്നു. അല്ലാമ സഅദി റഹ്മോ പറയുന്നു, ഐ ഹുവ മിനൽ മുഖറബീന ഇന്ദല്ലാഹ്, അദ്ദേഹം അഥവാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിങ്കൽ മുഖറബീങ്ങളിൽപ്പെട്ട ആളാകുന്നു എന്ന് പറഞ്ഞാൽ സാമീപ്യം ലഭിച്ചവരിൽപ്പെട്ട ആളാകുന്നു. അൽ മുഖ്റമീന, ആദരണീയരിൽപ്പെട്ടവനാകുന്നു. ബി അൻവാഇൽ കറാമാത്തിലില്ലാഹ്, അള്ളാഹുവിൻ്റെ വ്യത്യസ്തങ്ങളായ ആദരവുകൾക്ക് അദ്ദേഹം അർഹനാകുന്നു. അതിൻ്റെ കാരണമെന്താണ് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹാനായ പ്രവാചകനെക്കുറിച്ച് ഇത്രമാത്രം പുകഴ്ത്തി പറയാൻ കാരണം? وَإِنَّ لَهُ عِندَنَا لَزُلْفَى وَحُسْنَ مَآبٍ. وَإِنَّ لَهُ نِسَّيَمَايُمْ അദ്ദേഹത്തിനുണ്ട് താനും. عِندَنَا നമ്മുടെ അടുക്കൽ, لَزُلْفَى അടുപ്പം, സാമീപ്യ സ്ഥാനം, وَحُسْنَ مَآبٍ നല്ല മടക്ക സ്ഥാനം. ഇത് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യം. ഒന്നാമത്തെ കാരണം, ഏത് പ്രതികൂല അവസ്ഥയിലും വിശ്വാസ ദൃഢതയിൽ ഉറച്ചു നിന്നതുകൊണ്ട്, പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം അള്ളാഹുവിങ്കൽ ആദരണീയനാവാനുള്ള കാരണം ഇതാണ്. സഹോദരന്മാരെ, ഏത് പ്രതികൂലാവസ്ഥയിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന്, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിച്ചുകൊണ്ട് നിന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇത് നമുക്കും ഒരു വലിയ പാഠമാകേണ്ടതുണ്ട് അല്ലേ. ചിലപ്പോഴൊക്കെ രോഗം കൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ട് ഒക്കെ പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയരാകും. അങ്ങനെ വിധേയരാകുമ്പോൾ വിശ്വാസപരമായ ഒരു ചാഞ്ചല്യം നമുക്കുണ്ടാവാതിരിക്കാൻ ആത്മാർത്ഥതയോടുകൂടി കലർപ്പില്ലാത്ത ഈമാൻ നമ്മൾ സ്വീകരിച്ചു കൊള്ളണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ദൃഢമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ചില ഹദീസുകളിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ കാണാൻ സാധിക്കും എപ്പോഴാണ് ഈമാൻ വർദ്ധിക്കുക. സൽപ്രവർത്തനങ്ങളിൽ നാം മുഴുകുമ്പോൾ നമ്മുടെ വിശ്വാസം ദൃഢമാവാൻ അത് കാരണമായിത്തീരും. എപ്പോഴാണ് വിശ്വാസം ബലഹീനമാവുക? സൽപ്രവർത്തനങ്ങളിൽ നിന്ന് അകന്ന് ദുഷ്പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകുമ്പോൾ, ചീത്ത പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകുമ്പോൾ സ്വാഭാവികമായും ഈമാൻ അത് വളരെ കുറഞ്ഞു കുറഞ്ഞു പോകാൻ കാരണമായിത്തീരും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയാതെ വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇത്രമാത്രം അള്ളാഹു സ്തുതിച്ചുകൊണ്ട് പറയാൻ, അദ്ദേഹത്തെ പുകഴ്ത്തിപ്പറയാനുള്ള കാരണം അദ്ദേഹം നന്ദിയുള്ള അടിമകളിൽപ്പെട്ട ആളായിരുന്നു. നേരത്തെ വന്ന ആയത്തുകൾ നമ്മളത് മനസ്സിലാക്കി. അള്ളാഹുവിനോട് അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവരിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. നാം ചിന്തിക്കണം, നമുക്ക് അള്ളാഹു നൽകിയ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളെ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു കളയുകയാണ് പതിവ്. നമ്മൾ നമ്മളേക്കാൾ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ നോക്കി നമ്മൾ നെടുവീർപ്പിടും. എനിക്ക് അത്രയൊന്നും സൗകര്യങ്ങൾ കിട്ടിയില്ലല്ലോ, ഞാൻ അത്രയൊന്നും സൗകര്യത്തിലല്ലോ ജീവിക്കുന്നത് എന്ന്. പക്ഷേ നമ്മേക്കാൾ ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, രോഗപീഡയാൽ പ്രയാസപ്പെടുന്ന ആളുകളെ നോക്കുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, അൽഹംദുലില്ലാഹ്, അള്ളാഹു അവൻ എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു. അള്ളാഹു എന്നെ ഒരുപാട് അനുഗ്രഹിച്ചല്ലോ, ഞാൻ അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് വിധേയനായിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും സാധിക്കും. അപ്പോൾ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരാണോ നമ്മൾ? അതല്ല നന്ദി കെട്ടവരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം, ഖേദിച്ചു മടങ്ങിയവരായതിനാൽ, അള്ളാഹുവിലേക്ക് വിനയാന്വിതനായിക്കൊണ്ട് ഖേദിച്ചു മടങ്ങി അദ്ദേഹം. പലപ്പോഴും ആളുകൾക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുമ്പോൾ, സുഖകരമായ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ, സമൃദ്ധമായ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ മിക്ക മനുഷ്യരും അള്ളാഹുവിനെ വിസ്മരിക്കാറാണ് പതിവ്. അല്ലേ, വളരെ സുഖകരമായൊരു വീട്ടിൽ താമസിക്കുന്ന ഒരാൾ ഏത് പിന്നെ പ്രയാസകരമായ അവസ്ഥയാണെങ്കിൽ പോലും, എന്ന് പറഞ്ഞാൽ പ്രതികൂലമായ അവസ്ഥയിലാണെങ്കിൽ പോലും ഇബാദത്തുകളിൽ ഒരു വീഴ്ചയും വരുത്താതെ, ഇപ്പോൾ ഫജറിൻ്റെ സമയത്തൊക്കെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിയിൽ പോയി കൃത്യമായി നമസ്കരിക്കുന്ന ആളുകൾ ആ സമൂഹത്തിലുണ്ടായേക്കാം. പക്ഷേ പലപ്പോഴും സമ്പന്നതയിൽ ജീവിക്കുന്ന, സുഖലോലുപതയിൽ ജീവിക്കുന്ന, സൗകര്യങ്ങൾ ധാരാളമായി അനുഭവിക്കുന്ന ആളുകൾ ആ രംഗത്ത് കുറവാണോ എന്ന് സംശയിക്കേണ്ട കാര്യമാണ്. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ തരത്തിലും അനുഗ്രഹങ്ങളിൽ, ധാരാളമായ അനുഗ്രഹങ്ങളിൽ ജീവിച്ചപ്പോഴും അള്ളാഹു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം അവ്വാബായിരുന്നു എന്നാണ്. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, നമ്മൾ പഠിച്ച വചനമാണ്. അദ്ദേഹം എത്ര നല്ല അടിമയാണ്! കാരണം അദ്ദേഹം ധാരാളമായി ഖേദിച്ചു മടങ്ങുന്ന ആളായിരുന്നു. അപ്പം നമ്മളെയും നമ്മൾ ആ നിലക്ക് മാറ്റിയെടുക്കണം, അള്ളാഹുവിലേക്ക് കൂടുതൽ ഖേദിച്ചു മടങ്ങാൻ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്, അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. സഹോദരന്മാരെ, സഹോദരികളെ, ഈ പ്രവാചകനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, നമ്മളും നമ്മുടെ റബ്ബുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട്, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം എത്രമാത്രം ഓർക്കാറുണ്ട്, നാം ആ റബ്ബിനോട് എത്രമാത്രം നന്ദി കാണിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ല തന്ന അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണാതെ, അത് മഹത്തരമായ അനുഗ്രഹമായി കണ്ടുകൊണ്ട് അതിനോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ക്ലാസ് എടുത്ത് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖുർആൻ ടെലിക്വിസ് അവതരിപ്പിക്കുന്നു ബഹുമാന്യനായ അബ്ദുള്ള സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
2: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: ഫർഹാന.
2: ഒന്നുകൂടി പറയൂ.
3: ഫർഹാന.
2: ഫർഹാന, മാഷാല്ലാ. ഫർഹാന എവിടുന്നാണ് വിളിക്കുന്നത് മോളെ?
3: കോട്ടക്കൽ.
2: കോട്ടക്കലുള്ള ഫർഹാനയാണ് നമ്മുടെ ഇന്നത്തെ പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിഗിസിലെ ആദ്യത്തെ കോളർ. മോളെ മുമ്പ് പീസ് റേഡിയോയിലേക്ക് വിളിച്ചിട്ടുണ്ടോ?
3: കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
2: ഖുർആൻ ടെലിഗിസിലേക്കാണ് വിളിച്ചതല്ലേ? ഓക്കെ.

0: ജ്യൂസ് കൂട്ട് പോയത്?
1: അത് 26-ാമത്തെ ജ്യൂസ് തൊട്ടിട്ട് തുടങ്ങിയത്. അമ്മ ജ്യൂസ് സ്കൂൾ ഓഫ് ഖുറാനില് പഠിച്ചതാണ്.
0: അങ്ങനെയാണല്ലേ. മോള് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
1: 3-ില്.
0: 3-ാം ക്ലാസ്സിലാണ്. 3-ാം ക്ലാസ്സിലാണോ സ്കൂളില്?
1: സ്കൂളില് 4-ില്.
0: സ്കൂളില് 4. ആയിക്കോട്ടെ, നമുക്ക് ഏതായാലും 1-ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. റെഡിയല്ലേ? ഓക്കെ. ഫർഹാന സാർ ഒരു ആയത്ത് ഓതും. ആ ആയത്തിന് തൊട്ട് ശേഷമുള്ള ആയത്താണ് മോൾ ഓതേണ്ടത്. ഓക്കെ.
1: ഇൻഷാ അല്ലാ.
0: ഇൻഷാ അല്ലാ.

0: أمر. فلينظر الإنسان إلى طعامه. باقي وديكم الله.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أنا صببنا الماء صبا صبا. ما أنا صببنا الماء ماء ماء صبا ثم شققنا الأرض شقا الله شقا فأمت
0: وديكو
1: شقا فأنبتنا فيها
0: حبة اوكي
1: وعنبا وقلبا.
0: اوكي احسنتي. ബാറക് അല്ലാഹു ലക്കി. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും മോള് ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമാണ് നൽകിയിട്ടുള്ളത്. ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഉസ്താദ് ഒരു ആയത്ത് ഓതും, അതിന് തൊട്ടു മുമ്പിലുള്ള ആയത്താണ് ഫർഹാന ഓതി കേൾപ്പിക്കേണ്ടത്. കബിലാണ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: أهلهم إلى أهلهم انقلبوا فكهين. ഈ ആയത്തിൻ്റെ മുന്നിലുള്ള ആയത്താണ് ഫർഹാന ഓടി കേൾപ്പിക്കേണ്ടത്. എന്താണ് മോളെ സുഹൃത്ത് ഏതാണെന്ന് പറയാൻ കഴിയില്ല? ഒന്ന് ആലോചിച്ചു നോക്ക് മോള്. وإذا انقلبوا إلى أهلهم انقلبوا فكهين. ഈ ആയത്താണ് ഇതിന് തൊട്ട് മുമ്പിലുള്ള, കബിലാണ് മോൾ ഓതേണ്ടത്. ഓക്കെ ഫർഹാന, സാറല്ല ഫർഹാന, പഠിച്ചിട്ടുണ്ടാകാം മറന്നുപോയതാകാം. ഉസ്താദ് ഓതാട്ടോ. إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون. എന്നതാണ് സൂറ മുതഫിഫീൻ അല്ലേ, പഠിച്ചതല്ലേ? ആ സാറല്ല, ഏതായാലും പെട്ടെന്ന് ചോദിച്ചപ്പോ മറന്നതായിരിക്കാം. ഏതായിരുന്നാലും ഖുർആൻ മറക്കാൻ പാടുണ്ടോ?
1: ഇല്ല.

0: മറക്കാനും പാടില്ല, പക്ഷെ മറന്നുപോയി, ഇനി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സാറല്ല മോള് ഖുർആൻ റേഡിയോയിലേക്കും ഖുർആൻ ടെലിക്വിസിലേക്കും ഒക്കെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. ഖുർആൻ ടെലിക്വിസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
0: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലെ ഇന്നത്തെ എപ്പിസോഡിന്റെ രണ്ടാമത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
0: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: നുഹ.
0: നുഹ മോള് എവിടുന്നാ സംസാരിക്കുന്നത്? എവിടെയാ മോളെ?
1: മലപ്പുറം ജില്ലയിലെ വണ്ടൂര്.
0: വണ്ടൂരിലാണ് അല്ലേ നുഹ? നുഹ മോൾ വണ്ടൂരിൽ നിന്നുള്ള നുഹ. എത്രാം ക്ലാസ്സിലാ മോള് പഠിക്കുന്നത്? അഞ്ചാം ക്ലാസ്സില്. സ്കൂളിലാണല്ലേ. എവിടെയെങ്കിലും മോള് ഖുർആൻ പഠിക്കാൻ പോയിട്ടുണ്ടോ?
1: ഇല്ല.
0: മദ്രസയിലാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ. പീസ് റേഡിയോയിലേക്ക് മുമ്പ് വിളിക്കാറുണ്ടോ മോളെ?
1: ഒരു
0: പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അല്ലേ? കിട്ടിയിട്ടുണ്ട്?
1: ഒരു ചോദ്യം കിട്ടി, ബാക്കി രണ്ടെണ്ണം കിട്ടില്ല.
0: ഓക്കെ ശരി. അപ്പോ നമ്മുടെ ഖുർആൻ ടെലിക്വിസിലെ നിയമങ്ങളൊക്കെ മോൾക്ക് അറിയാലേ. മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മൂന്ന് ചോദ്യത്തിനും ശരിയുത്തരം നൽകിയാൽ എന്തുണ്ടാകും?
1: സമ്മാനം
0: ഉണ്ടാകും. മാഷാല്ലാ. സമ്മാനം കിട്ടിയ ആരെങ്കിലും പരിചയമുണ്ടോ?
1: ഇല്ല.
0: പീസ് റേഡിയോയിലൂടെ സമ്മാനം കിട്ടിയ ആരെയും പരിചയമല്ല അല്ലേ? എന്നാൽ നുഹ മോൾക്ക് സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. പീസ് റേഡിയോ കേൾക്കാറുണ്ടോ മോളെ?
1: ചെറുതൊക്കെ.
0: പീസ് റേഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാണ്?
1: ടെലിക്വിസ്.
0: ടെലിക്വിസ് ആണ്. എന്തുകൊണ്ടാണ് ടെലിക്വിസ് ഇഷ്ടാവുന്നത്? കൊറേ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ പഠിക്കാൻ പറ്റും അല്ലേ? യെസ്. ഓക്കെ നുഹ, നമ്മള് പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ രണ്ട് ജുസ്, അതിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ. അവസാനത്തെ രണ്ട് ജുസ് പ്രകാരമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഉസ്താദ് ഒരായത്തോതും ആ ആയത്തിനു ശേഷമുള്ള ആയത്തുകൾ നുഹ ഓതി കേൾപ്പിക്കണം. ഓക്കെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ما كانوا على قلوبهم ما كانوا يكسبون. ഈ ആയത്തുകൾക്ക് ശേഷമുള്ള ആയത്താണ് നുഹ ഓതിക്കളിപ്പിക്കേണ്ടത്. ഓതിക്കോളൂ മോളെ.
1: ഒന്നുകൂടി
0: ഓതാ. إذا تتلى عليه آياتنا قال أساطير الأولين. كلا بل ران على قلوبهم ما كانوا يكسبون. نوحا ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എന്തുപറ്റി നുഹ? അറിയില്ല അല്ലേ? അറിയില്ല. ശരി, സൂറത്തുൽ മുത്തഫിഫീനിലെ ആയത്താണ് ഉസ്താദ് ഓതിയിട്ടുള്ളത്. മുത്തഫിഫീൻ അറിയോ? വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് അറിയോ? ഒന്ന് ഓതിക്കെ കേൾക്കട്ടെ. നുഹ ഒന്ന് ഉഷാറിൽ ഓതിക്കെ. ഇത് അവസാനത്തെ ജുസ് ഇലാണ്, അമ്മ ജുസ് ഇലാണ് സൂറത്തുൽ മുത്തഫിഫീൻ. കാണാതെ പഠിച്ചിട്ടില്ല അല്ലേ? ആ സൂറത്ത്
1: ഞാൻ
0: ഒന്ന് ഓതിക്കേ. അഴുതും ബിസ്മയൊക്കെ ആക്കിയത് വേഗം നല്ല ഉഷാറിൽ ഓതിക്കേ.

0: يا
1: يخسرون. أحسنتي أحسنتي تبارك الله. നന്നായി ഓതുന്നുണ്ടല്ലോ മോള്, മാഷാല്ലാ. പക്ഷെ ഒന്നുകൂടി ഉഷാറായിട്ട് ഖുർആൻ മനഃപ്പാഠമാക്കണം കേട്ടോ. നമ്മൾ കണ്ടു ഓതുന്നത് പോലെ കാണാതെ ഓതാനും ഖുർആൻ പഠിക്കണം. ഓക്കെ, പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാണ് ഖുർആൻ. പക്ഷെ അതേപോലെ തന്നെ പഠിച്ച ഖുർആൻ പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യും. അപ്പൊ നുഹ, ഒന്നുകൂടിയും ഖുർആൻ കൂടുതലായി പഠിക്കാൻ ശ്രമിക്കുക. നമ്മള് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. അതിന് ശേഷമുള്ള ആയത്ത് ഇപ്രകാരമാണ്, കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൽ ലമഹ്ജൂബൂൻ എന്ന ആയത്തായിരുന്നു ശേഷമുള്ള ആയത്ത്. ഏതായിരുന്നാലും പീസ് ഖുർആൻ റേഡിയോയിലേക്കും പീസ് റേഡിയോയിലേക്കുമൊക്കെ വീണ്ടും നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. ഖുർആൻ ടെലിക്യൂസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും സലാം.
1: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസ് ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹിബ ഫാത്തിമ. എവിടുന്നാണ് മോളെ സംസാരിക്കുന്നത്? എവിടെ? പുഴക്കാട്ടിരി, മലപ്പുറം ജില്ലയിൽ അല്ലേ? അങ്ങാടിപ്പുറത്തുനിന്ന് അങ്ങനെ പോയാലുള്ള സ്ഥലം അല്ലേ? എത്രാം ക്ലാസ്സിലാ മോള് പഠിക്കുന്നത്? നാലാം ക്ലാസ്സിലാണ്. പീസ് റേഡിയോയിലേക്ക് വിളിക്കാറുണ്ടോ?
2: ഇല്ല, വിളിച്ചിട്ട് കിട്ടാറില്ല.
1: ആദ്യമായിട്ട് വിളിച്ചതാണോ? മാഷാല്ലാ. അപ്പോ ഖുർആൻ ടെലിക്യൂസിലെ നിയമങ്ങളൊക്കെ അറിയോ? മോള് കേൾക്കാറുണ്ടോ പ്രോഗ്രാം? മൂന്ന് ചോദ്യങ്ങളാകും. മൂന്ന് ചോദ്യത്തിന് ശരിയുത്തരം പറഞ്ഞാൽ എന്താകും? എന്തുണ്ടാകും? സമ്മാനം ഉണ്ടാകും അല്ലേ? അവസാനത്തെ രണ്ട് ജുസ് എന്നാണ് ചോദ്യം കേട്ടോ. മോള് ഖുർആൻ ഖുർആൻ പഠിക്കുന്നുണ്ടോ? ഹിഫ്ലാക്കാൻ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ? സ്കൂൾ ഓഫ് ഖുർആനിലോ അൽഫിത്രയിലോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഹിഫ്ല സ്ഥാപനങ്ങളിലോ? മദ്രസയിൽ നിന്ന് പഠിക്കുന്ന ഹിഫ്ലാണുള്ളത് അല്ലേ? ഓക്കെ. എന്നാൽ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ ഉസ്താദ്? ഒരു ആയത്ത് ഓതും ഉസ്താദ്. അതിനുശേഷമുള്ള ആയത്ത് ഹിബ ഫാത്തിമ ഓതി കേൾപ്പിക്കണം.

ഒതുക്കു മോളെ ബാക്കിയായത്. ഒന്നും കൂടി വധ. യൗമഇദിയ്യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റ.

0: أحد
1: يعذب. فيومئذ لا يعذب يعذب نوريو ديك
0: فيومئذ لا يعذب عذابه أحد
1: عذابه أحد
0: عذابه أحد ولا يوثق وثاقه أحد.
1: يا أحسنتي أحسنتي
0: النفس المطمئنة.
1: ആ മതി മതി, മാഷാല്ലാ തബാറക്കല്ലാ, നന്നായിട്ട് ഓതുന്നുണ്ടല്ലോ മോള്. ഖുർആൻ കൂടുതൽ ഹിഫ്ള ആക്കണം കേട്ടോ. പഠിച്ചിട്ടുണ്ടോ? വെരി ഗുഡ് തബാറക്കല്ലാ ഹസൻതി. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഹിബ ഫാത്തിമ ശരിയുത്തരം നൽകിയിട്ടുണ്ട്. ഇനി സമ്മാനത്തിലേക്ക് രണ്ട് ചോദ്യം കൂടി ബാക്കിയുള്ളൂ. ഓക്കെ, ഹിബ ഫാത്തിമ വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോളെ?
0: ഉമ്മന്റെ ഉമ്മയുണ്ട്, പിന്നെ ആപ്പയുണ്ട്, മാമയുണ്ട്, അവരെ കുട്ടികളുണ്ട്, പിന്നെ എനിക്കൊരു താത്തയുണ്ട്.
1: മാഷാല്ലാ ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പൊ ഹിബന്റെ വീട്ടില് ഹിബയുണ്ട്, ഹിബയുടെ ഉമ്മ ഉണ്ട്, ഹിബയുടെ ഉമ്മാന്റെ ഉമ്മ ഉണ്ട്, പിന്നെ ഇവിടെ ഉമ്മാന്റെ ഉമ്മാന്റെ ഉമ്മയുണ്ട് അല്ലേ?
0: ഉമ്മാന്റെ ഉമ്മല്ല, ഉമ്മമാന്റെ ഉമ്മ, ഉപ്പാന്റെ ഉമ്മാന്റെ ഉമ്മ.
1: ആ ഉപ്പാന്റെയാണ്. ആ ഓക്കെ ഓക്കെ. എന്നാലും മാഷാല്ലാ ഒരുപാട് ആളുകളുണ്ട്, സന്തോഷത്തിലാണല്ലേ?
0: ഇപ്പൊ
1: ഉത്തരം കൂടി പറഞ്ഞപ്പോ ഒന്നുകൂടി സന്തോഷായി. ശരി, എന്നാല് രണ്ടാമത്തെ ചോദ്യം ശരിക്ക് ശ്രദ്ധിച്ചോ. ഉസ്താദ് ഒരായത്ത് ഓതും, ആ ആയത്തിന് മുമ്പുള്ള ഖബ്ല് തൊട്ട് മുമ്പുള്ള ആയത്താണ് ഹിബ ഫാത്തിമ ഓതിക്കേൾപ്പിക്കേണ്ടത്.
0: ഓക്കെ, അതിന്റെ ആദ്യം മുതൽ ഓതണോ?
1: ആദ്യം മുതലല്ല, അതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തുകൾ മാത്രം മതി.
0: ഓക്കെ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഈ ആയത്തുകളുടെ മുന്നിലുള്ള ആയത്ത് ഏതാണ്? ആ, തൊട്ട് മുന്നിലുള്ള ആയത്ത്. ശേഷമുള്ളതാണ് ഇപ്പോ ആദ്യത്തെ ചോദ്യത്തിൽ ഉത്തരമായി പറഞ്ഞത് മോള്, ഒരായത്തിന്റെ ശേഷമുള്ളത്. രണ്ടാമത് ചോദിച്ചത് ഉസ്താദ് ഓതിയ ആയത്തിന്റെ മുമ്പുള്ള ആയത്ത്. ചോദ്യം വ്യക്തമാണോ? ഈ ആയത്തുകളുടെ മുന്നിലുള്ള ആയത്താണ് ഹിബ ഫാത്തിമ ഓതേണ്ടത്. ആ, കാണാതെയാണ് ഓതേണ്ടത്. ഓതിക്കോളൂ, വേഗം ഓതിക്കോ, സമയം കഴിയാറായി. ഹിബ ഫാത്തിമ ഓതുന്നുണ്ടോ? ഒതിക്കോ മോളെ, പെട്ടെന്ന് ഒതിക്കോ, സമയായി. ആ, കിട്ടുന്നില്ല അല്ലേ, സാരല്ല, മറന്നു പോയതാണ് മോള്. ഒരു ജ്യൂസ് പഠിച്ചിട്ടുണ്ടല്ലേ? ആ, അത് സാരല്ല, അത് സാരല്ല കേട്ടോ. ഏതായാലും ഉസ്താദ് ഓതി കളിപ്പിച്ചുതരാ. എന്നതായിരുന്നു ശരി ഉത്തരം. മോള് ഒന്നാമത്തെ അവസാനത്തെ ജുസ്, അമ്മ ജുസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ട് ചോദ്യങ്ങളും ഉസ്താദ് അതിൽ നിന്നാണ് ഉൾപ്പെടുത്തിയത്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയില്ല. വിഷമിക്കേണ്ടതില്ല. ഏതായിരുന്നാലും പീസ് റേഡിയോയിലേക്ക് വിളിച്ച് കിട്ടിയത് തന്നെ വലിയ സന്തോഷമായി ഹിബ ഫാത്തിമ കരുതുക. വീണ്ടും വീണ്ടും പീസ് റേഡിയോയിലേക്കും ഖുറാൻ ടെലിക്വിസിലേക്കും മറ്റു ടെലിക്വിസുകളിലേക്കൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. ഖുർആൻ ടെലിക്വിസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മൂന്ന് കോളറാണ് നമുക്കുണ്ടായത്. കോട്ടക്കലിൽ നിന്ന് ഫർഹാനയും, വണ്ടൂരിൽ നിന്ന് നുഹയും, പുഴക്കാട്ടിരയിൽ നിന്ന് ഹിബ ഫാത്തിമയും. വിളിച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. അതോടൊപ്പം നമ്മുടെ ഖുർആൻ ടെലിക്വിസിലേക്ക് കൂടുതലായി കുട്ടികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയാം. എല്ലാവരും ധാരാളമായി പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഖുർആൻ ടെലിക്വിസ് പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ അബ്ദുള്ള സലഫി. അദ്ദേഹത്തോടൊപ്പം ഫർഹാന കോട്ടക്കൽ, നൂഹ വണ്ടൂർ, ഹിബ ഫാത്തിമ പുഴക്കാട്ടിരി എന്നിവരാണ് ചേർന്നത്.
2: أعوذ بالله من الشيطان الرجيم
3: فإذا نفخ في الصور نفخة واحدة وحملت

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഹാഖ 13 മുതൽ 37 വരെ വചനങ്ങൾ.
1: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിൽ നമ്മൾ ശ്രവിച്ചത് സൂറ ഹൂദ് 6 മുതൽ 12 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് ഷിറാസദ് താഹർ.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്ക്. സൂറ ബക്കറയിലെ 10 മുതൽ 12 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിലെ അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് അൽഹംദുലില്ലാ മനസ്സിലാക്കി വരുന്നത്. 9 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 10, 11, 12 ആയത്തുകളാണ് എടുക്കുന്നത്.

في قلوبهم مرض. في قلوبهم, قلوبهم എന്ന പദത്തിലെ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് മേലെ ഭാഗം ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഖാ ഖി ഖു എഖ് ഖുലൂബിഹിം ഖുലൂബിഹിം മറദുൻ. ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം അടുത്ത മീം ഇദ്ഗാം ചെയ്തുകൊണ്ട്, അതിൻ്റെ പേര് ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ്. സുക്കൂനുള്ള മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫീ ഖുലൂബിഹിം മറദുൻ. അതുപോലെ തന്നെ മറദുൻ ദാ, ദാദിൻ്റെ ഉച്ചാരണം നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം അതിൻ്റെ ആ ഒരു ഉച്ചാരണം, ആ ഒരു ശബ്ദം വരേണ്ടത്. ദാ ദി ദൂ ഇപ്രകാരമായിരിക്കണം ദാദിൻ്റെ ശബ്ദം. ഇനി മറദു ഫസാദഹും, ഇവിടെ തൻവീന് ശേഷം ഫ തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന. മറദു ഫസാദഹും, ഫസാദഹുമുല്ലാഹു, ഫസാദഹുമുല്ലാഹു മറദ മറദ. ഇവിടെയും ദാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ولهم عذاب أليم. ولهم عذاب, ولهم عذاب, عذاب എന്നതിലെ ذാലിൻ്റെ ഉച്ചാരണം عذاب എന്ന് ഓതിപ്പോവരുത്. عذاب عذاب عذاب أليم. തൻവീനു ശേഷം ഹംസ ഇസ്ഹാർ ഇവിടെ മണിക്കരുത്. عذاب أليم വെളിവാക്കണം. عذاب أليم തൻവീനും ഹംസയൊക്കെ കൃത്യമായിട്ട് വെളിവാക്കി ഉച്ചരിക്കണം. അലീമും ബിമ കൂട്ടി ഒതുകയാണെങ്കിൽ തൻവീന് ശേഷം ബ ഇഖ്ലാബ്, തൻവീന് ശേഷം ബ എന്ന അക്ഷരം വന്നാൽ തൻവീനോ നൂനുസാക്കിനൊക്കെ ശേഷം ബ വന്നാൽ ഇഖ്ലാബ്, ആ തൻവീനിനെ മീമാക്കി മാറ്റണം. അലീമും ബിമ, അലീമും ബിമ കാനു യക്സിബൂൻ. യക് ക കി കു എക് ആ ഒരു ശബ്ദം വേണം. യക് യക്സിബൂൻ, യക്സിബൂൻ. അതുപോലെ തന്നെ യക്സിബൂൻ അല്ല യക്സിബൂൻ, ദാല് ശ്രദ്ധിക്കുക. അവസാനത്തിൽ മദ്ദായതുൽ സുക്കൂൻ. അടുത്ത ആയത്ത് വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദ്. വഇദാ വഇസാ അല്ല വഇദാ ഖീല ലഹും ഖാഫ്. ഖീല ലഹും ലാ തുഫ്സിദു, ലാ തുഫ്സിദു ഫിൽ അർദ്. ഫില്ലർദി എന്ന് ഓതരുത്, ഫില്ലർദി അല്ല ഫിൽ അർദി. ഫിൽ അർദി ദാദ്, ദാദ് ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹെവി ലെറ്ററാണ് അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്. ഫിൽ അർദ്, ഫിൽ അർദ്. ഖാലു ഇന്നമ, ഖാലു ഇന്നമ. ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസ്ല്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഖാലൂ ഇന്നമ, ഇങ്ങനെ ഇന്നമ നൂന് ശബ്ദമുണ്ട്, മണിക്കണം. ഇന്നമ നഹ്നു, നഹ്നു ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഹ്റജ്. നഹ്നു, നഹ്നു അല്ല ഇന്നമ നഹ്നു ഓതരുത്. ഇന്നമ നഹ്നു മുസ്ലിഹൂൻ. ഇവിടെ മുസ്ലിഹൂൻ എന്ന പദത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്വാദ്, ഹ ഈ രണ്ട് അക്ഷരങ്ങൾ, പ്രത്യേകിച്ചും സ്വാദിൻ്റെ ഉച്ചാരണം. ഇവിടേക്ക് പലപ്പോഴും, പലപ്പോഴും എന്നല്ല അധികവും, ഓതിപ്പോകുന്നത് മുസ്ലിഹൂൻ എന്ന് തന്നെയാണ് അഥവാ സ്വാദല്ല, സ്വാദിന് പകരം സീനായിട്ട് ശ്രദ്ധിക്കണം. മുസ്ലിഹൂൻ സ്വാ സൈ സു എസ്, പ്രത്യേകം ഇതൊക്കെ ഉച്ചരിക്കാനും കൃത്യമായിട്ട് വായിക്കാനൊക്കെ അറിയുന്ന ആളുകളിൽ നിന്നും കണ്ടും കേട്ടും പഠിക്കേണ്ട അക്ഷരങ്ങളാണ് ഇതൊക്കെ. മുസ്ലിഹൂൻ സാ സീ സു എസ്, മുസ്ലിഹൂൻ, മുസ്ലിഹൂൻ ഹ പ്രത്യേകം ശ്രദ്ധിക്കണം. മുസ്ലിഹൂൻ. ഇനി അടുത്ത ആയത്ത് അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ.
അലാ ഇന്നഹും, ഇവിടെയും മദ് മുൻഫസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മുൻഫസിൽ, നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ്. ഇന്നഹും, നൂന്ന് ശബ്ദുണ്ട്, മണിക്കണം. ഹുമുൽ മുഫ്സിദൂൻ, അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ. മുഫ്സിദൂന വലാകില്ല, സാക്കിന നൂന്ന് ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന്ന, നൂനിനെ ലാമിലേക്ക് ഗുന്ന ചെയ്യാതെ, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. വലാകില്ല യഷ്ഉറൂൻ, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, യഷ്ഉറൂൻ എന്നല്ല, യഷ്ഉറൂൻ. വലാകില്ല യഷ്ഉറൂൻ, ഇങ്ങനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഈ അവസാനത്തിലൊക്കെ നീട്ടൽ മദ് ആയിരതുൽ സുക്കൂനാണ്. അതെന്താണ്? നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ട് എല്ലാത്തിൻ്റെ അവസാനങ്ങളിലും അത് തന്നെയാണ് അധികവും വരുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 10, 11, 12 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 10 മുതൽ 12 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.

0: പ്രഭാതത്തിന്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മദീനയിലെ ഫജ്ർ നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണങ്ങൾ, സൂര്യാസ്തമയത്തിന്റെ ശാന്തതയിൽ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലെ ഖുർആൻ പാരായണങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون.

آمين. فإن أعرضوا فقل أنذرتكم صاعقة مثل صاعقة عاد وثمود.

وأما ثمود فهديناهم فاستحبوا العمى على الهدى فأخذتهم صاعقة.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫുസ്സില 1 മുതൽ 18 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷൈഖ് അബ്ദുല്ല ബുഅയ്ജാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: استغفره إنه كان توابا.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഷംസ്, സൂറ നസർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷെയ്ഖ് മാഹിർ അൽ മുഅയ്ക്കലി.
2: അടുത്തതായി ഹറമൈനിലെയും മസ്ജിദുൻ നബവിയിലെ ഫജ്ർ നമസ്കാരം നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബറാജി. പാരായണം നടത്തിയ സൂറത്ത് സൂറത്തു യൂനുസ് 1-14 വരെയുള്ള ആയത്തുകൾ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

اهدنا الصراط المستقيم صراط الذين أنعمت عليهم.

آمين. ألف لام

بس وبشر الذين آمنوا وعملوا الصالحات أن لهم قدم صدق عند ربهم

وعملوا الصالحات بالقسط والذين كفروا لهم شراب من حميم

المغضوب عليهم ولا الضالين. ولو يعد

0: انظر لننظر كيف تعملون.
1: മസ്ജിദുൽ ഹറാമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഷെയ്ഖ് ബദർ അൽ തുർക്കി. പാരായണം ചെയ്ത സൂറത്ത് സൂറത്തു ദുഹ, സൂറത്തു ശറഹ്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: മഷാല്ല, നാം ഇതുവരെ കേട്ടത് ഹറമയിലെയും മസ്ജിദുൽ നബവിയിലെയും മസ്ജിദുൽ ഹറാമിലെയും സുബഹ് മഗ്രിബ് നമസ്കാരങ്ങളുടെ പാരായണങ്ങളാണ് നാം കേട്ടത്. മദീന പള്ളിയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറാജി. പാരായണം ചെയ്ത സൂറത്ത് സൂറത്ത് യൂനിസ്. 1 മുതൽ 14 വരെയുള്ള ആയത്തുകൾ. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഷെയ്ഖ് ബദർ അൽ തുർക്കി. പാരായണം ചെയ്ത് സൂറത്ത് ദുഹ.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100-ക്കണക്കിനായത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 ആയത്തുള്ള സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വിൽ കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുഞ്ഞു കാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക. അടുത്ത പരിപാടി തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറ മാഇദ 51 മുതൽ 120 വരെ വചനങ്ങൾ. സൂറ അൻആം 1 മുതൽ 90 വരെ വചനങ്ങൾ ഷെയ്ഖ് ആദിൽ റയ്യാൻ പാരായണം ചെയ്യുന്നു.
2: أعوذ بالله من الشيطان الرجيم.

أخاف إن عصيت ربي عذاب يوم عظيم من يصرف عنه يومئذ فقد رحمه وذلك

0: فبهداه مقتده. قل لا أسألكم عليه أجرا إن هو إلا ذكرى للعالمين.
1: നിങ്ങളിതുവരെ കേട്ടത് തൻസീൽ, സൂറ മാഇദ 51 മുതൽ 120 വരെ വചനങ്ങളും, സൂറ അൻആം 1 മുതൽ 90 വരെ വചനങ്ങളും ഷെയ്ഖ് ആദിൽ റയ്യാൻ പാരായണം ചെയ്തത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: മലയാളത്തിലെ ആധികാരിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ നിന്നും സൂറത്ത് തക്വീറിലെ 22 മുതൽ 29 വരെയുള്ള വചനങ്ങൾ ഇപ്പോൾ തഫ്സീർ അമാനിയിലൂടെ ശ്രോതാക്കൾക്ക് കേൾക്കാം.
2: അധ്യായം 84, സൂറത്തുൽ ഇൻഷിഖാഖ്, പൊട്ടിപ്പിളരൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 25.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: ഇദ സമാഉ, ആകാശം ആകുമ്പോൾ. ഇൻശഖത്, അത് പിളരുക.
3: ഇദ സമാഉ ശഖത്,
2: ആകാശം പിളരുമ്പോൾ.
4: വചനം 2.
2: വഅദിനത്, അത് ചെവി കൊടുക്കുകയും. ലിറബ്ബിഹ, അതിന്റെ റബ്ബിന്. വഹഖത്, അത് കടമപ്പെടുകയും ചെയ്തിരിക്കുന്നു.
3: വഅദിനത് ലിറബ്ബിഹ വഹഖത്,
2: അത് അതിന്റെ റബ്ബിന് ചെവി കൊടുക്കുക അഥവാ കൽപ്പനക്ക് കീഴൊതുങ്ങുകയും ചെയ്യുമ്പോൾ അത് അതിനു കടമപ്പെട്ടിരിക്കുന്നതാനും.
4: വചനം 3.
2: വഇദൽ അർദ്, ഭൂമി ആകുമ്പോൾ. മുദ്ദത്, അത് നീട്ടപ്പെടുക.
3: വഇദൽ അർദ് മുദ്ദത്,
2: ഭൂമി പരത്തി നീട്ടപ്പെടുകയും ചെയ്യുമ്പോൾ.
4: വചനം 4.
2: വഅൽഖത്, അത് ഇടുകയും. മാ ഫീഹ, അതിലുള്ളത്. വതഖല്ലത്, അത് ഒഴിവാകുകയും കാലിയാകുകയും.
3: വഅൽഖത് മാ ഫീഹ വതഖല്ലത്,
2: അതിലുള്ളതിനെ അത് വെളിക്ക് ഇടുകയും അത് ഒഴിവായി തീരുകയും ചെയ്യുമ്പോൾ.
4: വചനം 5.
2: വഅദിനത്, അത് ചെവി കൊടുക്കുകയും. ലിറബ്ബിഹ, അതിന്റെ റബ്ബിന്. വഹഖത്, അത് കടമപ്പെടുകയും ചെയ്തിരിക്കുന്നു.
3: വഅദിനത് ലിറബ്ബിഹ വഹഖത്,
2: അത് അതിന്റെ റബ്ബിന് ചെവി കൊടുക്കുക അഥവാ കൽപ്പനക്ക് കീഴൊതുങ്ങുകയും ചെയ്യുമ്പോൾ അത് അതിനു കടമപ്പെട്ടിരിക്കുന്നതാനും.
5: അതെ, ഇതെല്ലാം സംഭവിക്കുന്ന ആ അതിഗൗരവ ഘട്ടത്തിലാണ് പുനരുത്ഥാനവും തുടർന്നുള്ള രക്ഷാശിക്ഷ നടപടി മുതലായവയും സംഭവിക്കുന്നത് എന്ന് താൽപ്പര്യം. ആകാശം പൊട്ടിപ്പിളരുക, ഭൂമി നിരത്തിപ്പരപ്പാക്കുക, ലോകാരംഭം മുതൽക്കുള്ള മനുഷ്യരടക്കം ഭൂമി ഉൾക്കൊള്ളുന്ന വസ്തുക്കളെയെല്ലാം വെളിക്കു കൊണ്ടുവരിക മുതലായവ അന്നത്തെ സംഭവ വികാസങ്ങളാണെന്ന് ഇതിനു മുമ്പുള്ള സൂറത്തുകളിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടതാണ്. ആകാശവും ഭൂമിയും എത്രയോ വൻ സൃഷ്ടികളാണെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോൾ അവ ആ കൽപ്പനക്ക് പൂർണ്ണമായും വിധേയമാകുന്നു. കൽപ്പന അവയിൽ നടപ്പാകുവാൻ യാതൊരു തടസ്സവും ഉണ്ടായിരിക്കയില്ല, ഉണ്ടാകുവാൻ അവകാശവുമില്ല. എല്ലാം അവന്റെ സൃഷ്ടിയും അവന്റെ ഉദ്ദേശമനുസരിച്ച് മാത്രം നിലനിന്നു വരുന്നതുമാണല്ലോ.
4: വചനം 6.
2: യാ അയ്യുഹൽ ഇൻസാനു, ഹേ മനുഷ്യ. ഇന്നക കാദിഹുൻ, നിശ്ചയമായും നീ അധ്വാനപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ്. നിശ്ചയമായും നീ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവനാണ്. ഇലാ റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്ക്. കദ്ഹൻ, ഒരു അധ്വാനം. ഫമുലാഖീഹ്, അങ്ങനെ അവനെ കണ്ടുമുട്ടുന്നവനാണ്.

0: ഹേ മനുഷ്യ, നിശ്ചയമായും നീ നിന്റെ റബ്ബിങ്കലേക്കു തീവ്രമായ അധ്വാനം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നീ അവനുമായി കണ്ടുമുട്ടുന്നവനാകുന്നു.
1: മനുഷ്യ, നിന്റെ ജീവിതകാലം അത്രയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അധ്വാനിച്ചും ക്ലേശപ്പെട്ടും കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. നന്മയിലാകട്ടെ തിന്മയിലാകട്ടെ നിനക്കത് സഹജമാണ്. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കെ നീ മരണമടയുകയും നിന്റെ റബ്ബുമായി കണ്ടുമുട്ടേണ്ടി വരികയും ചെയ്യും. അവന്റെ മുമ്പിൽ നിന്റെ കഴിഞ്ഞകാല ചെയ്തികളെക്കുറിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നിന്റെ ആ അധ്വാനം നിനക്കു തന്നെ ഗുണകരമായി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊള്ളുക എന്ന് സാരം. ഇമാം മുസ്ലിം റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു നബി വചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു:
2: കുല്ലു നാസ് യഗദു ഫബാഇഉ നഫ്സഹു ഫമുഅതിഖുഹ ഔ മുബിഖുഹ.
1: ഓരോ മനുഷ്യനും കാലത്തു പുറപ്പെടുന്നു, എന്നിട്ട് അവർ സ്വന്തം ദേഹത്തെ വിറ്റുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒന്നുകിൽ അതിനെ രക്ഷപ്പെടുത്തുന്നവനോ അല്ലെങ്കിൽ അതിനെ നാശപ്പെടുത്തുന്നവനോ ആയിരിക്കും അവൻ. മുസ്ലിം.
3: വചനം 7.
0: ഫഅമ്മാമൻ, എന്നാൽ അപ്പോൾ യാതൊരുവൻ, ഊതിയ, അവന് നൽകപ്പെട്ടു, കിതാബഹു, അവന്റെ ഗ്രന്ഥം, ബിയമീനിഹി, അവന്റെ വലങ്കയ്യിൽ. എന്നാൽ അപ്പോൾ ഏതൊരുവനു അവന്റെ ഗ്രന്ഥം അവന്റെ വലം കയ്യിൽ കൊടുക്കപ്പെട്ടുവോ.
3: വചനം 8.
0: ഫസൗഫ, എന്നാൽ വഴിയെ, യുഹാസബു, അവൻ വിചാരണ ചെയ്യപ്പെടും, ഹിസാബൻ, ഒരു വിചാരണ, യസീറൻ, ലഘുവായ.
4: فَسَوْفَ يُحَاسَبُ حِسَابًا يَسِيرًا.
0: എന്നാൽ അവൻ വഴിയെ ലഘുവായ ഒരു വിചാരണ ചെയ്യപ്പെടുന്നതാണ്.
3: വചനം 9.
0: വയൻഖലിബു, അവൻ തിരിച്ചു പോകുകയും ചെയ്യും, ഇല അഹ്ലിഹി, തന്റെ സ്വന്തക്കാരിലേക്ക്, മസ്റൂറ, സന്തുഷ്ടനായി.
4: وَيَنْقَلِبُ إِلَىٰ أَهْلِهِ مَسْرُورًا.
0: അവൻ തന്റെ സ്വന്തക്കാരിലേക്ക് സന്തുഷ്ടനായിക്കൊണ്ട് തിരിച്ചു പോകുകയും ചെയ്യും.
1: റബ്ബുമായി കണ്ടുമുട്ടുമ്പോൾ മനുഷ്യൻ ഒന്നുകിൽ സജ്ജനങ്ങളിൽപ്പെട്ടവനായിരിക്കും, അല്ലെങ്കിൽ ദുർജനങ്ങളിൽപ്പെട്ടവനും. ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിൽ അവന് തന്റെ കർമ്മരേഖയാകുന്ന ഗ്രന്ഥം വലങ്കയ്യിൽ നൽകപ്പെടും. വലതുഭാഗം ശുഭലക്ഷണവും വിജയസൂചനയുമാകുന്നു. അവന് നാമമാത്രമായ ഒരു ലഘുവിചാരണ മാത്രമേ നേരിടേണ്ടി വരികയുള്ളൂ. അതിൻ്റെ പര്യവസാനം ഗുണമായിരിക്കുകയും ചെയ്യും. അങ്ങനെ അത് കഴിയുമ്പോൾ അവൻ തൻ്റെ ആൾക്കാരുടെ അടുക്കലേക്ക് വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി മടങ്ങിച്ചെല്ലുകയും ചെയ്യും. അവൻ്റെ സ്വന്തക്കാർ അഥവാ ആൾക്കാർ അഹ്ലുഹു എന്നു പറഞ്ഞതിൻ്റെ വിവക്ഷ, സദ്വൃത്തരായ അവൻ്റെ കൂട്ടുകാർ, കുടുംബാംഗങ്ങൾ മുതലായവരോ സ്വർഗത്തിൽ അവന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്വന്തക്കാരോ ആകാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും വിചാരണ കർശനമാക്കപ്പെടുന്ന പക്ഷം അവൻ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഞാൻ ചോദിച്ചു, വലതുകൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവർ ലഘുവായ വിചാരണ ചെയ്യപ്പെടും, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? അപ്പോൾ തിരുമേനി പറഞ്ഞു, അത് ഒരു കാര്യമായ വിചാരണയല്ല, ഒരു പ്രദർശനം അഥവാ കർമ്മരേഖ കാട്ടിക്കൊടുക്കൽ മാത്രമാകുന്നു. ഖിയാമത്തു നാളിൽ ആരൊരാളുടെ വിചാരണ കർശനമായി നടത്തപ്പെട്ടുവോ അവൻ ശിക്ഷയ്ക്കു വിധേയനാകുന്നതാണ്. ബുഖാരി മുസ്ലിം.
3: വചനം 10.
0: വഅമ്മാമൻ, എന്നാൽ യാതൊരുവൻ, ഊതിയ, അവനു നൽകപ്പെട്ടു, കിതാബഹു, തന്റെ ഗ്രന്ഥം, വറാഅ, പിന്നിലൂടെ, ലഹ്രിഹി, അവന്റെ മുതുകിന്റെ.
4: وَأَمَّا مَنْ أُوتِيَ كِتَابَهُ وَرَاءَ ظَهْرِهِ.
0: ഏതൊരുവനു അവന്റെ ഗ്രന്ഥം അവന്റെ മുതുകിന്റെ പിന്നിലൂടെ കൊടുക്കപ്പെട്ടുവോ.
3: വചനം 11.
0: ഫസൗഫ, എന്നാൽ വഴിയെ, യദ്ഉ, അവൻ വിളിക്കും, സുബൂറ, നാശം, കഷ്ടപ്പാട്.
4: ഫസൗഫ യദ്ഉ സുബൂറ,
0: അവൻ വഴിയെ നാശത്തെ വിളിച്ചു നിലവിളിക്കുന്നതാണ്.
3: വചനം 12.
0: വയസ്ല, അവൻ കടക്കുകയും ചെയ്യും, എരിയുകയും ചെയ്യും, സഈറോ, കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ, നരകത്തിൽ.
4: വയസ്ലാ സഈറോ,
0: ആളിക്കത്തുന്ന അഗ്നിയിൽ അവൻ കടന്നെരിയുകയും ചെയ്യും.
1: ദുർജനങ്ങളായ ആളുകൾക്ക് അവരുടെ കർമ്മരേഖ അവരുടെ പിൻഭാഗത്തുനിന്ന് ഇടതുകൈയിലായിരിക്കും നൽകപ്പെടുക. ഇത് അശുഭലക്ഷണവും പരാജയ സൂചനയും തന്നെ. അവരുടെ വിചാരണ വളരെ കർശനവുമായിരിക്കും. ഗ്രന്ഥം കയ്യിൽ കിട്ടുമ്പോഴേക്കും അവരുടെ കുറ്റങ്ങളും പര്യവസാനവും അവർക്ക് വ്യക്തമായി തെളിഞ്ഞു കാണും. അയ്യോ കഷ്ടമേ എന്ന് നിലവിളിക്കൂട്ടുകയും ചെയ്യും. പക്ഷേ ഫലമെന്ത്? നരകം തന്നെ അവർക്കാധാരം. ദുർജനങ്ങളുടെ ഏട് അവരുടെ പിന്നിൽ കൂടി കൊടുക്കുമെന്ന്, ഇവിടെയും ഇടങ്കയിൽ കൊടുക്കുമെന്ന് 69:25 പറഞ്ഞതിൽ നിന്ന് സജ്ജനങ്ങളുടെ ഗ്രന്ഥം അവരുടെ മുമ്പിൽ കൂടിയായിരിക്കും വലങ്കയിൽ നൽകുന്നതെന്ന് മനസ്സിലാക്കാവുന്നതാണ്.
3: വചനം 13.
0: ഇന്നഹു കാന, കാരണം അവനായിരുന്നു. ഫി അഹ്ലിഹി, തന്റെ സ്വന്തക്കാരിൽ. മസ്റൂറ, സന്തുഷ്ടൻ.
4: ഇന്നഹു കാന ഫി അഹ്ലിഹി മസ്റൂറ,
0: കാരണം അവൻ അവന്റെ സ്വന്തക്കാർക്കിടയിൽ വെച്ച് സന്തുഷ്ടനായിരുന്നു.
3: വചനം 14.
0: ഇന്നഹു ദന്ന, നിശ്ചയമായും അവൻ ധരിച്ചു. അല്ല യഹൂർ, അവൻ മടങ്ങി വരുന്നതേ അല്ല എന്ന്.
4: ഇന്നഹു ദന്ന അല്ല യഹൂർ,
0: അവൻ ധരിച്ചു അവൻ അല്ലാഹുവിങ്കലേക്ക് മടങ്ങി വരുന്നതേ അല്ല എന്ന്.
3: വചനം 15.
0: ബല, ഇല്ലാതെ. ഇന്ന റബ്ബഹു, നിശ്ചയമായും അവന്റെ റബ്ബ്. കാന ബിഹി, അവനെക്കുറിച്ചായിരിക്കുന്നു. ബസീറോ, കണ്ടറിയുന്നവൻ.
4: ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറോ,
0: ഇല്ലാതെ അഥവാ മടങ്ങാതിരിക്കുകയില്ല. നിശ്ചയമായും അവന്റെ റബ്ബ് അവനെപ്പറ്റി കണ്ടറിയുന്നവനായിരുന്നു.
1: സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള ചിന്തയോ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമോ ഇല്ലാതെ തന്റെ സ്വന്തക്കാരുടെയും ആൾക്കാരുടെയും കൂട്ടത്തിൽ തികച്ചും സംതൃപ്തനും സന്തുഷ്ടനുമായിക്കൊണ്ട് അവൻ അവന്റെ ഐഹിക ജീവിതം കഴിച്ചുകൂട്ടി. അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു ചെല്ലേണ്ടി വരികയില്ലെന്നാണ് അവർ ധരിച്ചു വച്ചത്. ഇതാണ് ഈ ദുർഗതിക്കു കാരണം. പക്ഷേ അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു വരാതെയും അവന്റെ പിടുത്തത്തിൽ അകപ്പെടാതെയും ഇരിക്കുക സാധ്യമല്ല തന്നെ. അവനെ സൃഷ്ടിച്ചു വളർത്തി വരുന്ന അവന്റെ രക്ഷിതാവ് സദാ അവനെ കണ്ടും വീക്ഷിച്ചും കൊണ്ടിരിക്കുകയാണല്ലോ.
5: മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാളത്തിലെ ആധികാരിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്സീർ അമാനിയിൽ നിന്നും സൂറത്ത് തക്വീറിലെ 22 മുതൽ 29 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
6: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ തഫ്സീറു സഅദി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീറു സഅദിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിന, മദീനയിലാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. 8 വചനങ്ങളാണ് ആകെ ഈ സൂറത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലെ ആദ്യത്തെ 1 മുതൽ 5 വരെ വചനങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയുടെ പാരായണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

തഫ്സീർ സഅദിയിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പതിവ് പാരായണം കേട്ട ഉടനെ ഓരോ വാക്കിൻ്റെയും ആയത്തിലെ ഓരോ വാക്കിൻ്റെയും അർത്ഥമാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. എഴുതിയെടുക്കണം എന്ന് വിചാരിക്കുന്നവർ തീർച്ചയായും അതിനുള്ള ശ്രമമുണ്ടാകണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ലം യകുൻ, ആയിട്ടില്ല. അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന്. വൽ മുശ്രിക്കീന, പങ്കു ചേർക്കുന്നവരിൽ അഥവാ ബഹുദൈവ വിശ്വാസികളിൽ നിന്നും. മുംഫക്കീന, വേറിട്ട് അഥവാ നീങ്ങി വിട്ട് പോരുന്നവർ. ഹത്ത തഅ്തിയഹും, അവർക്ക് വരുന്നതുവരെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്. റസൂലുൻ, ഒരു റസൂൽ. മിനല്ലാഹി, അള്ളാഹുവിങ്കിൽ നിന്ന്. യത്ലു, ഓതിക്കൊടുക്കുന്ന. സുഹഫൻ, ചില ഏടുകളെ. മുത്തഹറ, ശുദ്ധിയാക്കപ്പെട്ട അഥവാ പരിശുദ്ധമാക്കപ്പെട്ട. ഫീഹ, അവയിലുണ്ട്, അവ ഉൾക്കൊള്ളുന്നു. കുതുബുൻ, രേഖകൾ. ഖയ്യിമ, ചൊവ്വായുള്ളതായ, ശരിയായിട്ടുള്ളതായ, ബലവത്തായ. വമാ തഫറഖ, ഭിന്നിച്ചിട്ടില്ല, കക്ഷി പിരിഞ്ഞിട്ടില്ല. അല്ലദീന ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. ഇല്ലാ മിംബഅദി, ശേഷമായിട്ടല്ലാതെ. മാ ജാഅത്ഹും, അവർക്ക് വന്നതിൻ്റെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. ഇല്ലാ ലിയഅബുദു, അവർ ആരാധിക്കുവാനല്ലാതെ. അല്ലാഹ, അല്ലാഹുവിനെ. മുഖ്ലിസീന ലഹു, അവന് നിഷ്കളങ്കരാക്കിക്കൊണ്ട്. അദ്ദീന, മതത്തെ, മത നടപടിയെ, കീഴ്വണക്കത്തെ. ഹുനഫാ, ഋജുമാനസരായ നിലയിൽ അഥവാ സത്യത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട്. വയുഖീമു, അവർ നിലനിർത്തുവാനും. അസ്വലാത, നമസ്കാരം. വയുതു, അവർ കൊടുക്കുവാനും. അസ്സകാത, സകാത്ത്. വസാലിക, അതത്രേ. ദീനു, മതം, നടപടി. അൽ ഖയ്യിമ, ചൊവ്വായതിൻ്റെ, ചൊവ്വായ മാർഗത്തിൻ്റെ. അഞ്ച് ആയത്തുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ കേട്ടത്. ഇനി ഈ ഓരോ ആയത്തുകളെയും മുഴുവനായി അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഖുർആൻ പഠനത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, അർത്ഥം പഠിക്കുന്നതോടൊപ്പം, വാക്കുകളുടെ അർത്ഥം പഠിക്കുന്നതോടൊപ്പം, ആയത്തുകളുടെ മുഴുവനായ അർത്ഥവും കൂടെ നമ്മൾ കേൾക്കുമ്പോഴാണ് അതിൻ്റെ ആശയം നമുക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നത്. അതുകൊണ്ട് അതിൻ്റെ മുഴുവനായ ഓരോ ആയത്തുകളുടെയും മുഴുവനായ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം.

0: വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലുംപ്പെട്ട സത്യനിഷേധികൾ വ്യക്തമായ തെളിവ് തങ്ങൾക്ക് കിട്ടുന്നതുവരെ അവിശ്വാസത്തിൽ നിന്ന് വേറിട്ടു പോരുന്നവരായിട്ടില്ല. അതായത് പരിശുദ്ധി നൽകപ്പെട്ട അവിശ്വാസത്തിൽ നിന്ന് വേറിട്ടു പോരുന്നവരായിട്ടില്ല.
1: റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹറ,
0: അതായത് പരിശുദ്ധി നൽകപ്പെട്ട ഏടുകൾ ഓതിക്കേൾപ്പിക്കുന്ന അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഒരു ദൂതൻ വരുന്നതുവരെ.
1: ഫീഹാ കുതുബും ഖയ്യിമ,
0: അവയിൽ ഏടുകളിൽ വക്രതയില്ലാത്ത രേഖകളാണുള്ളത്.
1: വമ

0: കീഴ്വണക്കം അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് ഋജുമാനസ്കരായ നിലയിൽ അവനാരാധിക്കാനും നമസ്കാരം നിലനിർത്താനും സകാത്ത് നൽകാനുമല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതത്രേ വക്രതയില്ലാത്ത മതം.
1: വിശുദ്ധ ഖുർആനിലെ 98 അധ്യായം സൂറത്തുൽ ബയ്യിനയുടെ അതിൻ്റെ ആദ്യത്തെ 5 ആയത്തുകളുടെ പാരായണം നമ്മൾ കേട്ടു. അതോടൊപ്പം അതിൻ്റെ വാക്കർത്ഥങ്ങളും മുഴുവനായിട്ടുള്ള ആയത്തുകളുടെ ഓരോ ആയത്തുകളുടെയും അർത്ഥവും നമ്മളിപ്പോൾ കേൾക്കുകയുണ്ടായി. ഇനി അതിൻ്റെ വിശദീകരണം മഹാനായ നാസിറു സഅദി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എഴുതിയിട്ടുള്ള വ്യാഖ്യാനവും വിശദീകരണവുമാണ്. അതിൻ്റെ പരിഭാഷയാണ്, മലയാള വിവർത്തനമാണ് നമ്മളിനി കേൾക്കുന്നത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസുബിൻ സലീം ആണ് ഇതിൻ്റെ പരിഭാഷ നിർവഹിച്ചിട്ടുള്ളത്. അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം, അതിൻ്റെ വായന നമുക്ക് ശ്രദ്ധിക്കാം.
2: അള്ളാഹു പറയുന്നു, വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികൾ ആയിട്ടില്ല, അതായത് ജൂതരും ക്രിസ്ത്യാനികളും ആയിട്ടില്ല. ബഹുദൈവ വിശ്വാസികളും മറ്റു സമൂഹങ്ങളിൽപ്പെട്ടവരും വേറിട്ടു പോരുന്നവർ ആയിട്ടില്ല. അവർ നിലകൊള്ളുന്ന വഴികേടിൽ നിന്നും വിട്ടുപോന്നില്ലെന്ന് മാത്രമല്ല, ആ വഴിപിഴവിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയും കാലങ്ങൾ കടന്നുപോകുന്നത് അവരിൽ കൂടുതൽ അവിശ്വാസം വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ തെളിവ് തങ്ങൾക്ക് വന്നു കിട്ടുന്നതുവരെ, അതായത് പ്രകടവും വ്യക്തവുമായ തെളിവ് എന്നർത്ഥം. തുടർന്ന് ആ ബയ്യിനത്ത് അഥവാ വ്യക്തമായ തെളിവ് എന്താണെന്ന് വിശദീകരിക്കുന്നു. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ദൂതൻ ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ആ ദൂതൻ നിയോഗിക്കപ്പെട്ടത്. അവരെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും സംസ്കരിക്കാനും ജ്ഞാനം പഠിപ്പിക്കാനുമുള്ള ഒരു വേദഗ്രന്ഥം ആ ദൂതന് ഇറക്കിക്കൊടുക്കുകയും ചെയ്തു. അതിനാൽ തുടർന്ന് നരകശിക്ഷ അവരിൽ ശക്തമാവുകയും അവരെ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും, അഥവാ അവർക്ക് അത് ലഘൂകരിച്ചു കൊടുക്കപ്പെടുകയില്ല. അവർ അതിൽ ആശയറ്റവരായിരിക്കും. അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ. കാരണം അവർ സത്യം മനസ്സിലാക്കിയിട്ട് അത് തള്ളിക്കളയുകയും ഇഹവും പരവും നഷ്ടപ്പെടുത്തുകയും ചെയ്തു.
1: ഇൻഷാല്ലാ ഈ സൂറത്തിന്റെ ബാക്കി 6 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ പഠനം മറ്റൊരു എപ്പിസോഡിൽ ഇൻഷാല്ലാ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീറു സഅദിയുടെ പാരായണം.
0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്ക് ഇനി പ്രവേശിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 470 പേജിലേക്ക് പാരായണം. അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
5: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.
6: വഖാല ഫിർഔനു ദറൂനി അഖ്തുൽ മൂസാ വൽയദ്ഉ

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 470-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തജ്വീദ് പഠനം. ശ്രോതാക്കൾക്ക് തജ്വീദ് നിയമങ്ങളനുസരിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തജ്വീദ് പഠനത്തിൽ നാം പഠിക്കുന്നത് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളും വിശേഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭാഗം 1. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد بهمان پٹا پیس ریڈیو سرودا کڑے سہودرنگلے سہودری مارے السلام عليكم ورحمة الله وبركاته ശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പഠന പരമ്പരകളാണ് തജ്വീദ് പഠനം എന്നതിലൂടെ നമ്മളിതുവരെ കേട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യത്യസ്ത തരംതിരിക്കലുകൾ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. ആ തരംതിരിക്കൽ മനസ്സിലാക്കുന്നതിലൂടെ തജ്വീദ് നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അതിൻ്റെ മുറപ്രകാരം തന്നെ ഖുർആൻ ഓതുവാൻ ഓരോ മുസ്ലിമിനും സാധിക്കും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ കാരണം. എല്ലാ ഓരോരുത്തരും തന്നെ ഖുർആൻ പാരായണ രീതിയും നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എന്നത് തന്നെ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന പ്രധാന തലക്കെട്ടിൻ്റെ കീഴിൽ പല വിശേഷണങ്ങളും നാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിശേഷണങ്ങൾ ഒന്നുകൂടി നമ്മൾ ഒരാവർത്തി കേൾക്കുകയും അതിനുശേഷം ഈ വിശേഷണങ്ങൾ, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ത് സ്വാധീനമാണ് നമ്മുടെ ഖുർആൻ പാരായണത്തിൽ ഉണ്ടാക്കുന്നത് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ വ്യത്യസ്ത തരത്തിലുള്ള സിഫത്തുകളെ നാം വർഗീകരിച്ച് വേർതിരിച്ച് മനസ്സിലാക്കുകയുണ്ടായി. സിഫാത്തുൻ ലാസിമ, സിഫാത്തുൻ ആരില, അതെ, എന്ന ഏത് സമയത്തും അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന, അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന സിഫത്തുകളാണ് സിഫാത്തുൻ ലാസിമ എന്ന് പറഞ്ഞാൽ. സിഫാത്തുൻ ആരില അല്ലെങ്കിൽ അസ്സിഫാത്തുൽ ആരില എന്ന് പറഞ്ഞാൽ ഓരോ സന്ദർഭങ്ങളിൽ മാത്രം അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന സിഫത്തുകളാണ് സിഫാത്തുൻ ആരില. അതിനൊക്കെ ഉദാഹരണം നാം പറയുകയുണ്ടായി. അതുപോലെ തന്നെ സിഫാത്തുൽ ഖവിയ, സിഫാത്തുൽ ദഈഫ, ഖവിയായിട്ടുള്ള ശക്തമായിട്ടുള്ള വിശേഷണങ്ങൾ, അതുപോലെ ദുർബലമായിട്ടുള്ള വിശേഷണങ്ങൾ ഇവ ഉള്ള അക്ഷരങ്ങൾ. അതുപോലെ സിഫാത്തുൽ ഖവിയെയും സിഫാത്തുൽ ദഈഫയെയും രണ്ട് ഇനമാക്കി തിരിച്ച് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതിനാണ് തക്സീമു സുനായിയ, തക്സീമു അസ്സിഫാത്ത്, തക്സീമു സുനായിയ, രണ്ടാക്കി തരംതിരിച്ചു. രണ്ടാക്കി തരംതിരിച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് അസ്സിഫാത്ത് അൽ ഖവിയ, അസ്സിഫാത്ത് അൽ ദഈഫ. അതുപോലെ തന്നെ അഞ്ച് ഇനമാക്കി തിരിച്ച പണ്ഡിതന്മാരുണ്ട്, തക്സീമു അൽ ഖുമാസിയ. ഈ ഖവിയെയും ദഈഫയെയും അഖ്വ അദ്അഫ് എന്നും അതുപോലെ തന്നെ ഈ ഖവീന്റെയും ദഈഫിന്റെയും ഇടയിലുള്ള സിഫത്തുള്ള അക്ഷരങ്ങൾ അഥവാ തതുല്യമായ വിശേഷണങ്ങൾ ഉള്ള സിഫാത്തുൽ ഖവിയെയും സിഫാത്തുൽ ദഈഫയും ഒരേ എണ്ണം വന്നിട്ടുള്ള ഉൾക്കൊണ്ടിട്ടുള്ള അക്ഷരങ്ങൾക്കാണ് സിഫാത്ത് മുത്തവസ്സിത എന്ന് പറയുന്നത്. അപ്പോൾ സിഫാത്തുൽ അഖ്വ, അതുപോലെ സിഫാത്തുൽ ഖവി ഖവിയ, അതുപോലെ സിഫാത്ത് അൽ മുത്തവസ്സിത, സിഫാത്ത് അൽ ളഈഫ, സിഫാത്ത് അൽ അദ്അഫ്, ഇങ്ങനെയാണ് അഞ്ച് ഇനമാക്കി തിരിച്ചവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഇനമാക്കി തിരിച്ചാലും അഞ്ച് ഇനമാക്കി തിരിച്ചാലും സിഫാത്തുകൾ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽ ശക്തി കൂടിയ വിശേഷണങ്ങളുള്ളതും ഉണ്ട്, ശക്തി കുറഞ്ഞ ദുർബലമായ വിശേഷണങ്ങളുള്ളതും ഉണ്ട്. ഈ ശക്തി കൂടിയ ശക്തി കുറഞ്ഞ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴുള്ള ശക്തി, അത് നാവ് ഉയർത്തിക്കൊണ്ടുള്ള അക്ഷരങ്ങളാണെങ്കിൽ പൊതുവെ അത് ശക്തി കൂടിയ അക്ഷരങ്ങളാണ്. എന്നാൽ തീരെ ശക്തി പ്രയോഗിക്കേണ്ടതില്ലാത്ത വളരെ ദുർബലമായ നേരിയ ശ്വാസ തടസ്സം ഉള്ള ഇല്ലാത്ത അങ്ങനെ പല രൂപത്തിലും അതിൻ്റെ വിശേഷണങ്ങളുണ്ട്. വിശദാംശങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഏതായിരുന്നാലും 17 വിശേഷണങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. എത്ര വിശേഷണങ്ങൾ? 17. ആ 17 10 അഞ്ചും അഞ്ചും വീതം വിപരീതമായ വിശേഷണങ്ങളുള്ള സിഫത്തുകളാണ്. വിപരീത സിഫത്തുകളാണ് ഈ 10. അതിനാണ് സിഫാത്തു അൽ മുതലാദ്ദ. ദിദ്ദായിട്ടുള്ള പരസ്പരം വിരുദ്ധമായ, പരസ്പരം ഓപ്പോസിറ്റായിട്ടുള്ള സിഫത്തുകൾ, അത് ജഹർ, ഹംസ്, ഷിദ്ദത്ത്, റഹാവത്ത്, ഇസ്തിഫാൽ, അതുപോലെ തന്നെ ഇത്ബാഖ്, ഇസ്മാത്ത്, ഇൻഫിതാഹ്, ഇത്ബാഖ്, ഇൻഫിതാഹ്, അതുപോലെ തന്നെ ഇദ്ലാഖ്, ഇസ്മാത്ത് പോലെയുള്ള 10 പോലെ എന്നല്ല, ഇത് ഈ 10 വിപരീതമുള്ള സിഫത്തുകൾ. വിപരീതമില്ലാത്ത സിഫത്തുകൾ സഫീർ, കൽക്കലത്ത്, ലീന്, ഇൻഹിറാഫ്, തക്രീർ, തഫശ്ശി, ഇസ്തിത്താലത്ത്. അപ്പോൾ ഇത് എല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ജഹർ 1 സിഫത്തുകൾ, സിഫത്തിൽ 1 ജഹർ, അതിൻ്റെ വിപരീതം ഹംസ്. മഖ്റജിൽ ശക്തിയായി സ്ഥിതി ചെയ്യുമ്പോൾ ശ്വാസ തടസ്സമുണ്ടാകുന്ന അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾക്ക്, ആ സിഫത്തിനാണ്, അതിനാണ് ജഹർ എന്ന് പറയുന്നത്. ഹംസ് എന്ന് പറഞ്ഞാൽ അതിന് നേരെ വിപരീതം. മഖ്റജിൽ ബലഹീനമായിക്കൊണ്ട്, നേരത്തെ ശക്തിയായി പുറപ്പെടുക എന്നതിൻ്റെ വിപരീതമായി ബലഹീനമായിക്കൊണ്ട് പുറപ്പെടുന്നതിനാൽ ഉച്ചാരണത്തിൽ ശ്വാസ തടസ്സം അനുഭവപ്പെടുക, നടക്കുക, ശ്വാസം നടക്കുക, ശ്വാസമുണ്ടാകും. ബലഹീനമായിക്കൊണ്ട് മഖ്റജിൽ നിലകൊള്ളുന്നതിനാൽ ശ്വാസം, ജറയാനുൻ നഫസ് എന്ന് പറയും. മറ്റ് ഹബസുൻ നഫസ്, ശ്വാസം അവിടെ തടസ്സപ്പെടുന്നു ജഹറിൽ. എന്നാൽ അതിന് വിപരീതമായി ഹംസിൽ ശ്വാസം നടക്കുന്നു, കാരണം ബലഹീന ളഈഫായി, ബലഹീനമായിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ മഖ്റജിൽ. ഫഹസ്സഹു ഷഖ്സുൻ സകത്ത് എന്നാണ് ആ അക്ഷരങ്ങൾക്ക് മൊത്തത്തിൽ നമ്മൾ പറയുക. ഫ, ഹ, ഥ, ഹ, ഷീൻ, ഹ, ഖോ, സാദ്, സീൻ, കാഫ്ത. ഇത് ചിലപ്പോൾ ചില ആളുകൾക്ക്, ഇതൊക്കെ ആദ്യമായി കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് കേൾക്കാം ആദ്യമായി കേൾക്കുന്നവർക്ക്. മുമ്പ് കേട്ടവർക്കാണെങ്കിൽ അതിനൊന്ന് ഓർമ്മ പുതുക്കാം എന്നുള്ളത് കൊണ്ടാണിത് സൂചിപ്പിക്കുന്നത്. അതുപോലെ ജഹർ ഹംസ് കഴിഞ്ഞാൽ ഷിദ്ദത്ത് റഖാവത്ത്. ഷിദ്ദത്ത് റഖാവത്ത് എന്ന് പറഞ്ഞാൽ മഖ്റജിൽ പൂർണ്ണ ബലത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നതിനാൽ അത് ശബ്ദം തടസ്സപ്പെടുന്നു. അ, ജീം, ദ, ഖ, ത്, ബ, ക, ത്, അജിദ്, ഖതിൻ, ബഖത് എന്നുള്ളതാണ് ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിപരീതമുള്ള സിഫത്തുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്, ഇത് പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ ഒന്ന് മുറാജ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഒരു വിശേഷണത്തിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ വിപരീതമായ സിഫത്ത് മാത്രം പറഞ്ഞാൽ മതി, ആ വിപരീതമുള്ള സിഫത്തിൻ്റെ വിശേഷണത്തിൻ്റെ അക്ഷരങ്ങളാണ് ഇവിടെ പറയാത്ത അക്ഷരങ്ങളൊക്കെ. ഇപ്പോൾ അജിദ് ഖത്തിൻ ബഖത്ത് എന്ന് പറയുമ്പോൾ അവിടെ 8 അക്ഷരങ്ങളാണ് ശിദ്ദത്തിനുള്ളത്, ബാക്കി 21 അക്ഷരങ്ങളും റഹാവത്തിൻ്റെ അക്ഷരമാണ്. ഇതുപോലെ തന്നെ ഓരോ വിപരീതമുള്ള സിഫത്തുകൾക്ക് ഒരു സിഫത്തിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞാൽ അവശേഷിക്കുന്ന അക്ഷരങ്ങളെല്ലാം വിപരീത സിഫത്തിൻ്റെ അക്ഷരങ്ങളാകുന്നു. ഇനി ഇതിനിടയിൽ തവസ്സുത്ത് എന്നുള്ള അക്ഷരമുണ്ട്, ശിദ്ദത്തിൻ്റെയും റഹാവത്തിൻ്റെയും ഇടയിൽ. വബൈന റിഹ്വിൻ വശദീദി ലിൻ ഉമർ എന്ന് പറയുന്ന ലിൻ ഉമർ 5 അക്ഷരങ്ങൾ, ലാം നൂൻ ഐൻ മീം റ. അപ്പോൾ ഇത് ശിദ്ദത്തിൻ്റെയും റഹാവത്തിൻ്റെയും ഇടയിലുള്ള അക്ഷരമാണ്. മഹ്റജിൽ പൂർണ്ണ ബലത്തോടെ സ്ഥിതി ചെയ്യുന്നു, ബലഹീനമായി സ്ഥിതി ചെയ്യുന്നു, ഈ രണ്ടിൻ്റെയും ഇടയിൽ പൂർണ്ണമായ ശക്തിയില്ല, ബലമില്ല, എന്നാൽ പൂർണ്ണമായും ബലഹീനതയും ഇല്ലാത്ത ഇടയിലുള്ള സിഫത്തുകളാണ് ലിൻ ഉമർ എന്ന് പറയുന്ന 5 അക്ഷരങ്ങൾ. പിന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഇസ്തിഅലാൻ്റെ അക്ഷരം, ഇസ്തിഅല എന്ന് പറഞ്ഞാൽ അല ഉയരുക, അഥവാ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവ് മേലെ അണ്ണാക്കിലേക്ക് മുകളിലേക്ക് ഉയരുന്നു, വായ നിറച്ച് പറയേണ്ട അക്ഷരങ്ങളാണ്. പലപ്പോഴും നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും, ഹുസ് സ്വദഖ്തിൻ ഖിൽ, ഇതാണ് ഇസ്തിഅലാൻ്റെ അക്ഷരം. അപ്പോൾ 7 അക്ഷരങ്ങളാണ് ഇസ്തിഅലാൻ്റെ ഉള്ള അക്ഷരങ്ങൾ. ഈ 7 അക്ഷരങ്ങളാണ് ഉച്ചരിക്കുമ്പോൾ മുകളിലേക്ക് നാവ് മേലെ അണ്ണാക്കിലേക്ക് ഉയർത്തേണ്ടത്, ഉയർന്നിരിക്കും ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ. ഹ സ പ ബ ഓ കോ പോലെയുള്ള അക്ഷരങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 7 അക്ഷരങ്ങൾക്ക് പുറമെയുള്ള ബാക്കിയുള്ള 22 അക്ഷരങ്ങളും അത് ഇസ്തിഫാലിൻ്റെ അക്ഷരം. ഇസ്തിഫാൽ എന്ന് പറഞ്ഞാൽ ഇസ്തിഅലാൻ്റെ നേരെ വിപരീതം. നേരത്തെ നാവ് മുകളിലേക്ക് ഉയർത്തി ഉച്ചരിച്ചു എങ്കിൽ നാവ് ഉയർത്താതെ വായയുടെ അടിഭാഗത്തേക്ക് നാവ് താഴ്ത്തിക്കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. അത് ഈ ഹുസ്സദത്തിൻ ഖിൽ എന്ന് പറയുന്ന 7 അക്ഷരങ്ങളല്ലാത്ത ബാക്കിയുള്ള 22 അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും സിഫത്തുകൾ, ജഹർ, ഹംസ്, ഷിദ്ദത്ത്, റഹാവത്ത്, തവസ്സുത്ത്, ഇസ്തിഅല, ഇസ്തിഫാൽ. ഇനിയും അവശേഷിക്കുന്ന വിപരീതമുള്ള സിഫത്തുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും ശക്തിയുള്ള അക്ഷരം കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അറബി ഭാഷയിൽ ഏറ്റവും കവിയായിട്ടുള്ള, തജ്വീദിൻ്റെ ഭാഷയിൽ ഏറ്റവും കവിയായിട്ടുള്ള അഖ്വ ഹർഫുൻ ഫിൽ ലുഗത്തിൽ അറബിയ വഹിയ അത്തോ തോ. ഏറ്റവും ശക്തിയുള്ള അക്ഷരം ഏതാണെന്ന് ചോദിച്ചാൽ അത് തോ ആണ്. ആ തോന്റെ വിശേഷണം ഇതിൽപ്പെട്ടതാണ് ഇത്ബാഖ്. ഇത്ബാഖിന് നേരെ വിപരീതമാണ് ഇൻഫിതാഹ്. ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ നടു മേലെ എണ്ണാക്കോട് ചേർന്നുകൊണ്ട്, ഒരുപക്ഷെ നമുക്ക് വായ പൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ മേലെ എണ്ണാക്കോട് ചേർന്നിരുന്ന്, അതായത് വായ തുറക്കാതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് ഇത്ബാഖ്. സാദ്, ദാദ്, ഖാ, വാ, ഈ 4 അക്ഷരങ്ങൾ. ഇമാം ഇബ്നുൽ ജസരി അദ്ദേഹത്തിൻ്റെ മുഖദ്ദമുൽ ജസരിയിൽ പറഞ്ഞതുപോലെ വസാദു ദാബു ഖാ ഉലാ ഉൻ മുത്തബഖ, സാദു ദാദുൻ ഖാ ഉലാ ഉൻ മുത്തബഖ, ഇത്ബാഖിന് അക്ഷരം. അപ്പോൾ ഈ 4 ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ വായ തുറന്നിട്ട് ഇൻഫിതാഹ്. ഇത്ബാഖ് വായ അടച്ച് മേലെ അണ്ണാക്കിനോട് നാവ് ചേർത്തിക്കൊണ്ടാണ് പറയേണ്ടതെങ്കിൽ നേരെ വിപരീതമായിക്കൊണ്ടാണ് ഇൻഫിതാഹ്, നാവ് അണ്ണാക്കുമായി അകന്നുകൊണ്ട് അതിനകറ്റിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ വിപരീതം പറയുമ്പോൾ അതിൻ്റെ നേരെ വിപരീതമുള്ള സിഫത്തിനാണ് അക്ഷരങ്ങളൊക്കെ ബാക്കിയുള്ളത്. ഇവിടെ പറയാത്ത അക്ഷരങ്ങളൊക്കെ വിപരീതമുള്ള സിഫത്തിനാണ്. ഇനി ഇതുപോലെ വിപരീതമുള്ള 2 അവസാനത്തെ സിഫത്തുകളാണ് അൽ ഇദ്ലാഖ് വൽ ഇസ്മാത്ത്. ഇദ്ലാഖ് ഇസ്മാത്ത് എന്ന് പറയുമ്പോൾ നാവിൻ്റെ തൊറഫിൽ നിന്നും തെല്ലിൽ നിന്നും പുറപ്പെടുന്നതിനാൽ ഉച്ചരിക്കാനുള്ള വേഗവും സൗകര്യവും ഉണ്ടാകുന്നതും ഉണ്ടാകാത്തതും. അതായത് ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ തുറഫിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരം ഫ, അതുപോലെ റോ, മീം, നൂൻ, ലാം, ബ, ഇതേ തന്നെ ചുണ്ടെന്ന് പിന്നെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുണ്ട്. അതുപോലെ തന്നെ നാവിൻ്റെ ഏറ്റവും അഗ്രഭാഗത്ത് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുമുണ്ട്. അതിനാണ് ഇദ്ലാഖ് എന്ന് പറയുന്നത്. നാവിൻ്റെ തറഫൽ ലിസാനെന്നും അതുപോലെ തന്നെ ഷഫത്തൈനിലും ഉള്ള അക്ഷരങ്ങളുണ്ട്. ഇപ്പോൾ ഫ, ഷഫത്തൈനിൽപ്പെട്ടതാണ്. അതുപോലെ മീം ബ അതും ഷഫത്തൈനിയാണ്. ബാക്കിയുള്ള റ അതുപോലെ നൂൻ ലാം ഇത് നാവിൻ്റെ തറഫിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ ഇതിന് ഉച്ചാരണത്തിൽ വേഗവും സൗകര്യവും ഉണ്ട്. അതിന് ഇദ്ലാഖ് എന്ന് പറയും. ഇതിന് നേരെ വിപരീതമാണ്. അപ്പോൾ ഈ ഫർറ മിൻ ലുബ്ബി എന്ന് പറയുന്ന ഈ ആറ് അക്ഷരങ്ങളൊഴിച്ചുള്ള 23 അക്ഷരങ്ങളും ഇസ്മാത്തിൻ്റെ അക്ഷരമാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടിയും പ്രയാസമായി ഉച്ചരിക്കാൻ, പ്രയാസമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ ആറക്ഷരങ്ങൾ അപേക്ഷിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള 7 സിഫത്തുകൾ വിപരീതമുള്ള സിഫത്തുകളാണ്. സഫീർ, സഫീറിൻ്റെ അക്ഷരങ്ങളാണ് സാദ് സ സീൻ, അതായത് പക്ഷിയുടെ സ്വരത്തോട്, സൗത്തു തൊയർ തൊയൂർ, പക്ഷികളുടെ ശബ്ദത്തോട് സാദൃശ്യമുള്ള സാമ്യതയുള്ള അതിന് തുല്യമായിട്ടുള്ള ശബ്ദം ആണ് സഫീർ. ചൂളം വിളിയുടെ ശബ്ദം എന്ന് പറയില്ലേ, അതിനോട് തുല്യമായിട്ടുള്ള ഒരു സിഫത്താണ് സഫീർ. സാദ് സീൻ ഈ മൂന്നക്ഷരങ്ങളാണ് സഫീർ എന്ന സിഫത്തിൻ്റെ അക്ഷരങ്ങൾ. പിന്നെ എല്ലാവർക്കും നമുക്ക് പൊതുവെ പരിചയമുള്ള ഒരു സിഫത്താണ് കൽക്കലത്ത് എന്നുള്ളത്, അല്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഖ ത ബ ജദ് ഈ അഞ്ചക്ഷരങ്ങൾ. അപ്പം അത് ഉച്ചരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു മുഴക്കം ഉണ്ടാകണം. അതായത് അവിടെ ഒരു അതിൻ്റെ മഹ്റജിൽ അമർത്തിക്കൊണ്ട് ഒരു പ്രസ് ചെയ്തുകൊണ്ട് പ്രഷർ കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ഈ പറയുന്ന അഞ്ചക്ഷരങ്ങൾ. ഇത് വിപരീതമില്ലാത്ത സിഫത്തുകളാണ്. അതുപോലെ തന്നെ ലീൻ, ലീൻ എന്ന് പറഞ്ഞാൽ വാവ് ഈ രണ്ട് അക്ഷരങ്ങൾക്ക് സുക്കൂനുണ്ടാവുകയും തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് ഫതഹാവുകയും ചെയ്താൽ അതിനെ നിർത്തുമ്പോൾ ഒരു മയപ്പെടുത്തിക്കൊണ്ട് ലീൻ എന്ന് പറഞ്ഞാൽ തന്നെ വിഷമം കൂടാതെ ലീൻ ഒരു ലോലമായിക്കൊണ്ട് മൃദുവായിക്കൊണ്ട് എന്നത് അർത്ഥമാണ് ലീൻ എന്ന് പറഞ്ഞാൽ. ലയ്യൻ വളരെ ലോലമായത് മൃദുവായത്. അപ്പം ലീൻ എന്ന് പറഞ്ഞാൽ വാവ് യ എന്നീ അക്ഷരങ്ങൾക്ക് സുക്കൂനും തൊട്ടുമുള്ള അക്ഷരത്തിന് ഫതഹുമാകുമ്പോൾ ഉണ്ടാകുന്ന വിശേഷണത്തിനാണ് നമ്മൾ ലീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഖൗഫ്, ഖുറൈഷ്, ബൈത്ത് എന്ന് പറയുന്ന സൂറത്ത് ഖുറൈഷിലൊക്കെയുള്ള ആയത്തുകളൊക്കെ ഓതുമ്പോൾ നമ്മൾ ഉച്ചരിക്കുന്ന ആ രീതിക്കാണ് ലീൻ എന്നാണ് ആസിഫത്തിന് പറയുന്നത്. അഥവാ വാവ് യ എന്നിവക്ക് സുക്കൂനും തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹുമാകുമ്പോൾ. പിന്നെയുള്ളത് ഇൻഹിറാഫ്. ഇൻഹിറാഫ് എന്ന് പറഞ്ഞാൽ തെന്നി മാറുക, അഥവാ സ്വന്തം മഖ്റജിൽ നിന്നും മറ്റ് മഖ്റജിലേക്ക് മാറുക, ചായുക. റ ലാം എന്നീ അക്ഷരങ്ങൾക്കാണ് ഈ ഇൻഹിറാഫ് ഉള്ളത്. റാ ലാമിലേക്കും ലാം വാദിലേക്കും ചാഞ്ഞു പോകുന്നു. ലാം ലാം റോ എന്നീ അക്ഷരങ്ങൾ, അത് തജ്വീദിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇൻഹിറാഫ്. അതുപോലെ റോയിൻ്റെ മാത്രം ഉള്ള സിഫത്താണ് തക്രീർ, റോ പിടക്കുക, ആവർത്തിക്കുക. റോ അർ റഹ്മാൻ അർ റബ്ബ് അർ റഹ്മാൻ. അപ്പോൾ അർ റോ എന്നുള്ളത് തക്രീർ, പിടക്കുക. പക്ഷെ അത് ആ തക്രീർ ആവർത്തനം റ എന്നുള്ളത് കൂടാൻ പാടില്ല. അർ റഹ്മാൻ അത്ര വേണ്ടതില്ല. അർ റഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാൻ, അത് വേണ്ട, അത് അധികമാണ്. അപ്പം അധികമാവാതെ ആവശ്യത്തിന് അതിന് ആ ഒരു വിശേഷണം, തക്രീർ എന്ന വിശേഷണം നൽകുക. അതുപോലെ തഫഷി, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചാണ് ഷീനിൻ്റെ സിഫത്ത്. ഷീന് ഉച്ചരിക്കുമ്പോൾ അത് വാഇൻ്റെ മഹ്റജ് വരെ, നാവിൻ്റെ അറ്റം വരെ ഒരു കാറ്റ് പരക്കുന്ന രൂപം. തഫഷി എന്ന് പറഞ്ഞാൽ തന്നെ വിശാലമാവുക, പരക്കുക, പരക്കുക എന്നാണ് തഫഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പം ഷീൻ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവ് അതിൻ്റെ മധ്യഭാഗത്തു നിന്നാണ് ഷീനിൻ്റെ മഹ്റജ്, അത് വാ വരെ അഥവാ തറഫുൽ ലിസ നാവിൻ്റെ അഗ്രഭാഗം വരെ ഒരു കാറ്റ് പരക്കണം. ഷീൻ ഇദശംസു ഇദശംസു വശംസി. അപ്പോൾ ഷീൻ പറയുമ്പോൾ ആ തഫഷി എന്നുള്ള സിഫത്ത്, ഇതിപ്പോൾ വിപരീതമില്ലാത്ത സിഫത്തുകളാട്ടോ, സഫീർ, കൽക്കലത്ത്, ലീനി, ഇൻഹിറാഫ്, തക്രീർ, തഫഷി. ഇനി ബാദിൻ്റെ, അറബി ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, കുറച്ച് ഉച്ചരിക്കാൻ പ്രയാസമുള്ള എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മഹ്റജ് അല്പം ഒരു പ്രയാസമുള്ള ഒരു മഹ്റജാണ്. നാവിൻ്റെ ഇടതുഭാഗത്താണ്, അതിൻ്റെ അരുവിലായിക്കൊണ്ട് നീളത്തിലായിക്കൊണ്ട് നീണ്ടു കിടക്കുന്ന അതിൻ്റെ മഹ്റജ് ബോദ്. അതായത് ദാലിൻ്റെയും വാൻ്റെയും ഒക്കെ ഇടയിലുള്ളൊരു ശബ്ദം നാവ് പുറത്തേക്ക് വരാതെ ഇടത്തെ നാവിൻ്റെ അഗ്രഭാഗം രണ്ട് അണ്ണാക്കുമായും അല്ലെങ്കിൽ പല്ലുകളുമായും അണപ്പല്ലുകളും ചേർത്ത് പിടിച്ചുകൊണ്ട് ബോദ്. പല ആളുകളും ബോവും അതുപോലെ ബോദും തമ്മിൽ വ്യത്യാസമില്ല. അതുപോലെ ലോലീൻ എന്ന് പറയുമ്പോൾ
4: أعوذ بالله من الشيطان الرجيم

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തു നജ്മ് 27 മുതൽ 62 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അൽ ഖാരി ഹസ്സ അൽ ബലൂശി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന തൻസീലിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെയും സൂറത്തു സ്വാദിൻ്റെയും വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത കാരി വദി അലി യമാനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞത് തൻസീൽ, വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെയും സൂറത്തു സ്വാദിൻ്റെയും വചനങ്ങൾ പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി വദീ അലിയമാനി.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ലക്ഷക്കണക്കിന് വിശ്വാസികളോടൊപ്പം അള്ളാഹുവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുന്ന ആത്മീയ അനുഭവത്തിലേക്ക് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണം.
1: അല്ലാഹു അക്ബർ,
2: അല്ലാഹു അക്ബർ.

0: الله أكبر
1: الله أكبر
2: بارك الله فيكم جزاك الله خيرا كثيرا പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ സുമറിലെ 53 മുതൽ 67 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
3: അല്ലാഹു അക്ബർ
4: അല്ലാഹു അക്ബർ

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ലൈലാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് വലീദ് അൽ ഷംസാൻ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം ആദിയാത്ത് നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് നഫീസ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ സൂറത്തു ആദിയാത് 1 മുതൽ 11 കൂടി വചനങ്ങളുടെ പാരായണം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറ സ്വാദ് 30-31 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَوَهَبْنَا لِدَاوُودَ سُلَيْمَانَ نِعْمَ الْعَبْدُ إِنَّهُ أَوَّابٌ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 30-ാമത്തെ വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനമായിരുന്നു നമ്മൾ വിശദീകരിച്ചു വന്നിരുന്നത്. വവഹബന, നാം പ്രദാനം ചെയ്തു, ലി ദാവൂദ ദാവൂദിന്, സുലൈമാന സുലൈമാനെ, നിഅമ വളരെ നല്ലവനാണ്, അൽ അബ്ദു ആ അടിയാൻ, ഇന്നഹു നിശ്ചയമായും അദ്ദേഹം, അവ്വാബ് വളരെ പ്രതാപം ഉള്ളവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനായ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമിന് പ്രിയപുത്രൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ സന്താനമായി നൽകിയ കാര്യമാണ് ഈ വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യം, അള്ളാഹു ഒരു മകനെ നൽകി എന്നതല്ല അള്ളാഹു പ്രത്യേകമായി എടുത്തു പറയുന്നു, മറിച്ച് പ്രവാചകനായ ഒരു അനന്തരാവകാശിയെ നൽകി എന്നതാണ്. അതാണ് സൂറത്തു നംലിലെ 16-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, വവരിസ സുലൈമാനു ദാവൂദ്. സുലൈമാൻ അലൈഹിസ്സലാം ദാവൂദ് അലൈഹിസ്സലാമിയെ അനന്തരമായി എടുത്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായി മാറി. ഐ ഫിൻ നുബൂവ, അതായത് പ്രവാചകത്വത്തിൽ തൻ്റെ പിതാവിൻ്റെ അനന്തരാവകാശിയായി അദ്ദേഹം. വ ഇല്ല ഫഖദ് കാന ലഹു ബനൂന ഗൈറു, കേവലമൊരു മകൻ എന്ന നിലക്ക് മാത്രമാണ് പിതാവിന് അനന്തരാവകാശിയാക്കിയതെങ്കിൽ, അല്ലെങ്കിൽ പിതാവിന് അനന്തരമെടുത്തതെങ്കിൽ അള്ളാഹു അങ്ങനെ പറയുമായിരുന്നില്ല. കാരണം ദാവൂദ് അലൈഹിസ്സലാമിക്ക് സുലൈമാൻ നബി അല്ലാതെയും മക്കളുണ്ടായിരുന്നു. ശേഷം അള്ളാഹു പറഞ്ഞ കാര്യം, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, അദ്ദേഹം എത്ര നല്ല ഒരു ദാസനാകുന്നു, അദ്ദേഹം ഖേദിച്ചു മടങ്ങുന്നവനായിരുന്നു. അവ്വാബ് എന്നാണ് അള്ളാഹു അദ്ദേഹത്തെ വിശേഷിപ്പിച്ച്, ധാരാളമായി ഖേദിച്ചു മടങ്ങുന്നവൻ, വളരെയധികം മടക്കം കാണിക്കുന്നവൻ, വിനയം കാണിക്കുന്നവൻ എന്നാണ്. സനാഉൻ അലാ സുലൈമാൻ അലൈഹിസ്സലാം, ഇത് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിയെ അള്ളാഹു പുകഴ്ത്തുകയാകുന്നു. കാരണം ബി അന്നഹു കസീറു ത്വാഅത്തി വൽ ഇബാദ, ധാരാളമായി അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന, അല്ലെങ്കിൽ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. വൽ ഇനാബത്തി ഇലല്ലാഹി അസ്സവജൽ, അള്ളാഹുവിലേക്ക് ധാരാളമായി മടക്കം കാണിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് നിഅമൽ അബ്ദു, ആ ദാസൻ എത്ര നല്ലൊരു ദാസനാകുന്നു. സഹോദരങ്ങളെ, നാം നമ്മളെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമ്മളെക്കുറിച്ച് ഈ രൂപത്തിൽ പറയണമെങ്കിൽ തീർച്ചയായും അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയം കാണിക്കുന്ന, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ എല്ലാ അർത്ഥത്തിലും അത് സ്വീകരിച്ചുകൊണ്ടും അതനുസരിച്ചുകൊണ്ടും ജീവിക്കുന്ന, അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ പരിപൂർണമായും വർജിച്ചുകൊണ്ട് ജീവിക്കുന്ന, അങ്ങനെ ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറയാൻ യോഗ്യനായിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഈ വിശേഷണത്തിന് നമ്മളും അർഹരാവുക. നിഅമൽ അബ്ദു, റബ്ബുൽ ആലമീനായ അള്ളാഹു ആ പ്രവാചകനെ, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രവാചകനെ എന്തുമാത്രം നല്ല രൂപത്തിലാണ് പുകഴ്ത്തി പറഞ്ഞത്. ആ ദാസൻ എത്ര നല്ല ദാസനാകുന്നു. കാരണം പറഞ്ഞത് ഇന്നഹു അവ്വാബ്, അദ്ദേഹം വളരെയധികം ഖേദിച്ചു മടങ്ങുന്ന ആളാകുന്നു എന്നതാണ്. അതുപോലെ തന്നെ കാണാം, വവഹബ്ന ഐ അഅ്തൈന വവസഫല്ലാഹു ദാലിക ബി അന്നഹു ഹിബത്തുൻ. നാം നൽകി എന്നല്ല അല്ലാഹു പറഞ്ഞത്, അല്ലാഹു പറയുന്നത് നാം ദാനമായി നൽകി എന്നതാണ്. തീർച്ചയായും ഒരു വലിയ ദാനം തന്നെയാണ്. അതിശ്രേഷ്ഠനായ, അങ്ങേയറ്റം മഹത്തരമായ സ്വഭാവത്തിനുടമയായ ഒരു പുത്രനെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അല്ലാഹു നൽകി എന്നത്. നമ്മളും അല്ലാഹുവോട് ദുആ ചെയ്യേണ്ട കാര്യം അതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തില്ലേ, റബ്ബി ഹബ്ലീ മിനസ് സ്വാലിഹീൻ, റബ്ബേ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. നമ്മളുടെ മക്കളുടെ കാര്യത്തിലൊക്കെ നമ്മളും ആഗ്രഹിക്കേണ്ട കാര്യം അതാണ്, സ്വാലിഹായ ഒരു സന്താനമായി തീരണം. അല്ലാഹുവിൻ്റെ ഖുർആനും പ്രവാചകന്റെ ഹദീസുമൊക്കെ ആ വിഷയകമായി ധാരാളം കാര്യങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. മറ്റൊന്ന്, നിഅമൽ അബ്ദു ഐ സുലൈമാൻ. ഉസൈബിൻ റഹ്മഹുള്ള ആ ഭാഗം വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, ഇവിടെ ആ ദാസൻ എത്ര നല്ല ആളാകുന്നു എന്ന് അല്ലാഹു പറഞ്ഞത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാകുന്നു. പിന്നെ ഈ പ്രയോഗം, ഇത് പ്രയോഗിക്കാറുള്ളത് അത് സ്തുതിച്ചു പറയാൻ വേണ്ടി അല്ലെങ്കിൽ പ്രശംസിച്ചു പറയാൻ വേണ്ടിയാകുന്നു. ഇതിൻ്റെ നേരെ വിപരീതമാകുന്നു ബിസ. ഖുർആനിൽ തന്നെ ആ പദം പ്രയോഗിച്ചത് കാണാൻ സാധിക്കും, വ ബിസൽ മസീർ, നരകം അതെത്ര മോശമായ മടക്കസ്ഥലമാകുന്നു എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ നിഅമ എന്നത് പ്രയോഗിക്കാറുള്ളത് അത് പ്രശംസിച്ചു പറയാൻ വേണ്ടിയാണ്, പുകഴ്ത്തി പറയാൻ വേണ്ടിയാണ്. ബിസ എന്നത് പ്രയോഗിക്കാറുള്ളത് അത് ഇകഴ്ത്തി പറയാൻ വേണ്ടിയാകുന്നു. ശേഷം പറഞ്ഞു ഇന്നഹു അവ്വാബ്, അദ്ദേഹം ധാരാളമായി വിനയം കാണിക്കുന്ന, മടക്കം കാണിക്കുന്ന ആളാകുന്നു. ഹാദാ സബബു സനാ ഇല്ലാഹി അസ്സവജൽ, എന്തുകൊണ്ടാണ് അല്ലാഹു ആ പ്രവാചകനെ എത്ര നല്ല ദാസനാകുന്നു അദ്ദേഹം എന്ന് പറഞ്ഞത്? അത് ഈ ഒരു കാരണമാണ് പ്രധാനമായും, അല്ലാഹുവിലേക്ക് വിനയം കാണിക്കുന്ന ആളായിരുന്നു എന്നത്. ഐ റജാഉൻ ഇലല്ലാഹി അസ്സവജൽ സവാഉൻ കാന ദാലിക ബി തർജീഇ സൗത്തി ബിദ്ദിക്രി ഔ ബിർ റുജൂഇ ഇലാ ത്വാഅത്തില്ലാഹി അസ്സവജൽ. അത് ഏതർത്ഥത്തിലായിരുന്നാലും അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെയധികം തൽപരനായിരുന്നു, ധാരാളമായി അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളായിരുന്നു എന്ന അർത്ഥത്തിലായിരുന്നാലും, അല്ലെങ്കിൽ അല്ലാഹുവിന് വഴിപ്പെട്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ അങ്ങേ അറ്റം വളരെയധികം ശ്രദ്ധയും താൽപ്പര്യവും ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നെന്ന കാര്യത്തിലും ആ രണ്ടർത്ഥത്തിലും അത് ശരിയാകുന്നു. വല്ലാഹിറു അന്നൽ ആയത്ത ഷാമിലത്തുൻ ലിൽ മഅനൈൻ, പ്രത്യക്ഷത്തിൽ ഈ രണ്ട് ആശയങ്ങളും ഇതിൽ ഉൾക്കൊള്ളുമെന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ഇന്നഹു അവ്വാബ് ഐ റജാഉൻ ഇലല്ലാഹി തആല, റജാ എന്ന് പറഞ്ഞാൽ ധാരാളമായി മടക്കം കാണിക്കുന്ന ആള്. അവ്വാബുൻ റജാഉൻ ബി തസ്ബീഹി, അതായത് അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന കാര്യത്തിൽ ധാരാളമായി താൽപ്പര്യം കാണിച്ചിരുന്നു, അതുപോലെ തന്നെ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന കാര്യത്തിലും ആവർത്തിച്ച് അദ്ദേഹം അല്ലാഹുവിനെ ദിക്ർ ചെയ്തിരുന്നു എന്നതൊക്കെയാണ് അതിൻ്റെ കാരണമായി അല്ലാഹു എടുത്തു പറഞ്ഞത്. അല്ലാമ സഅദി റഹ്മഹുള്ള പറഞ്ഞു, ലമ്മ അസ്നാ തആല അലാ ദാവൂദ, അല്ലാഹു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ, വദക്കറ മാ ജറാ ലഹു വമിൻഹു അസ്നാ അലാ ഇബ്നിഹി സുലൈമാൻ അലൈഹിസ്സലാം ഫഖാൽ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു, അതിനുശേഷം ആ പ്രവാചകനെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനെയും അല്ലാഹു പ്രശംസിക്കുന്നു. വവഹബ്നാ ലിദാവൂദ സുലൈമാൻ ഐ അൻഅംനാ ബിഹി അലൈഹി വഅഖറർനാ ബിഹി ഐനഹു, ഒരു പ്രവാചകനായ സൽപുത്രനെ, ഒരു നല്ല സന്താനത്തെ നൽകി എന്ന കാരണത്താൽ അല്ലാഹു ആ പ്രവാചകനെ ആദരിച്ചിരിക്കുന്നു. പിന്നെ നിഅമൽ അബ്ദു, അദ്ദേഹം പറയുന്നു അത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാകുന്നു. ഇന്നഹു ഇത്തസഫ ബിമാ യൂജിബുൽ മദ്ഹു, അദ്ദേഹം അനിവാര്യമായും അർഹിക്കുന്ന വിശേഷണത്തിന് അർഹനായ ഒരു വിശേഷണമാണ്, എന്തുമാത്രം നല്ലൊരു ദാസനാകുന്നു അദ്ദേഹം എന്നത്. പിന്നെ നേരത്തെ മുഫസ്സിരീങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് സഅദി റഹ്മഹുള്ളയും പറഞ്ഞത്, ഇന്നഹു അവ്വാബ്, അദ്ദേഹം ധാരാളമായി അള്ളാഹുവിലേക്ക് മടക്കം കാണിക്കുന്ന ആളായിരുന്നു. ഐ റജാഉൻ ഇലല്ലാഹി ഫീ ജമീഇ അഹ്വാലിഹി, എല്ലാ സന്ദർഭത്തിലും, സുഖത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും അതുപോലെ തന്നെ സന്തോഷത്തിലും എപ്പോഴും അദ്ദേഹം അള്ളാഹുവിലേക്ക് മടക്കം കാണിച്ചിരുന്നു. ബിത്തഅല്ലുഹി വൽ ഇനാബതി, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്ന കാര്യത്തിലും അള്ളാഹുവിലേക്ക് മടക്കം കാണിക്കുന്ന കാര്യത്തിലും. വൽ മഹബ്ബത്തി, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന കാര്യത്തിലും. വദ്ദിക്കിരി വദ്ദുആഇ, ദിക്ര് ചൊല്ലുന്ന കാര്യത്തിലും അല്ലെങ്കിൽ ദിക്ര് ചെയ്യുന്ന കാര്യത്തിലും, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന കാര്യത്തിലും. വത്തദറുഇ, വിനയം കാണിക്കുന്ന കാര്യത്തിലും. വൽ ഇജ്തിഹാദി ഫീ മർദാത്തില്ലാഹി വതഖദീമിഹാ അലാ കുല്ലി ഷൈഇൻ, അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്ന കാര്യത്തിലും മറ്റെല്ലാത്തിനേക്കാളും അതിനേറെ പ്രാമുഖ്യം കൽപ്പിക്കുന്ന കാര്യത്തിനുമൊക്കെ അദ്ദേഹം ഒരു വലിയ മാതൃകയായിരുന്നു. ധാരാളമായി ആ രംഗത്ത് അദ്ദേഹം പ്രയത്നിച്ചിരുന്നു. അതാണ് ഇന്നഹു അവ്വാബ് എന്ന് അള്ളാഹു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു. ആ പ്രവാചകനെക്കുറിച്ച് ഈ തരത്തിൽ പുകഴ്ത്തി പറയുമ്പോൾ നമ്മുടെ മനസ്സിലും ആഗ്രഹം വേണം. തീർച്ചയായും ആ പ്രവാചകൻ്റെ മാതൃക, അദ്ദേഹത്തെ മാതൃകയാക്കി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അള്ളാഹുവിൻ്റെ പ്രശംസക്ക് നമ്മൾ ആഗ്രഹം, നമ്മൾ അർഹരായിത്തീരണമെന്ന കാര്യം. തുടർന്ന് 31-ാമത്തെ വചനം,
3: إذ عرض عليه بالعشي الصافنات الجياد.
2: إذ عرض, പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭം അല്ലെങ്കിൽ കാണിക്കപ്പെട്ട സന്ദർഭം. അലൈഹി, അദ്ദേഹത്തിന്, ബിൽ അഷിയി, വൈകുന്നേരം അല്ലെങ്കിൽ സന്ധ്യാസമയം. അസ്വാഫിനാത്തു, കാലു പൊക്കി നിൽക്കുന്ന കുതിരകൾ. അസ്വാഫിനാത്തു, കാല് പൊക്കി നിൽക്കുന്ന കുതിരകൾ. അൽ ജിയാദ്, നല്ല തരം അല്ലെങ്കിൽ മുന്തിയ ഇനം കുതിരകൾ. അതായത് അതിവേഗതയുള്ള മുന്തിയവയും കാലു പൊക്കി നിൽക്കുന്നവയുമായ കുതിരകൾ അദ്ദേഹത്തിന് വൈകുന്നേരം പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭം. അതാണ് 31-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്. ആ മഹാനായ പ്രവാചകന് ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് ഖുർആൻ കൃത്യമായി പല ഭാഗത്തായി പറയുന്നത് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു അനുഗ്രഹമായിരുന്നു കണ്ണിന് കുളിർമയേകുന്ന വളരെ നല്ല ഒരു കാഴ്ചയാണ്. വളരെ മനോഹരമായ കുതിരകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രദർശിപ്പിക്കപ്പെട്ടു എന്ന കാര്യം. ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, ഇദ് ഉരിദ അല സുലൈമാൻ ഫീ ഹാലി മംലകതിഹി വസുൽത്താനിഹി അൽ ഖൈറു സാഫിനാത്, കാല് പൊക്കി നിൽക്കുന്ന മനോഹരമായ ഭംഗിയുള്ള കുതിരകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ. അതാണ് പറഞ്ഞത്. ഇമാം മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, വഹിയല്ലത്തി തഖിഫു അലാ സലാസിൻ വത്തർഫുൻ ഹാഫിറുൻ അറാബിഅ. ഇങ്ങനെ സ്വാഫിനാത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് കാലുകൾ കാലുകളിൽ നിൽക്കുകയും നാലാമത്തെ ഒരു കാല് ഒരു കാലിങ്ങനെ ഉയർത്തി വച്ചിരിക്കുക, ഓടാൻ വേണ്ടി താൽപര്യപൂർവ്വം അതിന് ഒരുങ്ങി നിൽക്കുന്ന രൂപത്തിലുള്ള നൃത്തം. അതാണ് സ്വാഫിനാത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. പിന്നെ വൽ ജിയാദ് എന്നതിന് മുജാഹിദ് റഹ്മാന് കൊടുക്കുന്ന അർത്ഥം അസ്സിറാ എന്നാണ്. വളരെ ധൃതിയുള്ള, വേഗതയുള്ള. കദാ ഖാല ഗൈറു വാഹിദിൻ മിന സലഫ്, ഇബ്നു കസീർ റഹ്മാന് പറയുന്നു, മറ്റു പല മുഫസ്സിരീങ്ങളും ആ അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമിൻ റഹ്മാന് പറയുന്നു, ബയാനു അലമത്തി മുൽക്ക് സുലൈമാൻ അലൈഹിസ്സലാം. ഇവിടെ അള്ളാഹു ഇത് പറയുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ആധിപത്യത്തിൻ്റെ മഹത്വമാണ്. ഹൈസു കാന നാസു യഅരിദൂന അലൈഹി ഹാദിഹിൽ ഖുയൂൽ ലിത്തമത്തുഇ ബിജരിഹാ ഫി ആഖിരിൻ നഹാർ ആദതൻ ഖദീമ. പണ്ടുകാലത്തേ ഉള്ളൊരു പതിവാണ് വൈകുന്നേര സമയത്ത് ഈ കുതിരകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് എല്ലാത്തിനെയും നിർത്തിക്കൊണ്ടുള്ള ആ കൗതുകകരമായ കാഴ്ച ആസ്വദിക്കുക എന്ന്. മാ സാലന്നാസു അലൈഹ ഇലൽ യൗം, ഇപ്പോഴും അത് തുടരുന്നത് കാണാൻ സാധിക്കും. യഅനി ലാ തകാദു തജിദു അഹദൻ യുജ്ര മുസാബഖത്തൻ അലൽ ഖൈലി ഫി അവ്വലിൻ നഹാരി ഇന്നമാ യകൂനു ഫി ആഖിരിൻ നഹാർ വഹാദ മിൻ ആദാത്തിൽ ഖദീമ ഫിന്നാസ് ഇലൽ യൗം. മുമ്പ് മുതൽ ഈ കാലം വരെ ഇതൊരു ആളുകളുടെ പതിവാകുന്നു, ഒരു സമ്പ്രദായമാകുന്നു. കുതിരകളെ അങ്ങനെ അണിനിരത്തി അവയെ ഓടിപ്പിക്കുന്ന അവയിൽ അങ്ങനെ ആനന്ദകരമായ കാഴ്ചക്ക് സാക്ഷികളാകുക എന്ന കാര്യം. മറ്റൊന്ന്, യംബഗി ഇഖ്തിയാറുൽ ഖൈൽ അൽ ജയീദ അൽ ജമീല അല്ലത്തി തസുറു ഫീ റുഇയതിഹ വഫീ ജരീഹ. ഇത് അള്ളാഹു അനുവദിച്ചൊരു കാര്യമാകുന്നു എന്നത് ഇതിൽ നിന്ന് ഒരു പാഠമായി പഠിക്കാം, ഒരു ഗുണപാഠമായി പഠിക്കാമെന്ന് ചില മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. പിന്നെ അസ്വാഫിനാത്തുൽ ജിയാദ്, വളരെ മുന്തിയ തരത്തിലുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള മനോഹരമായ കാലുകൾ പൊക്കിവെച്ചുകൊണ്ട് ഓടാൻ തയ്യാറായി നിൽക്കുന്ന ആ കൗതുകകരമായ കുതിരകൾ എന്നതാണ് അള്ളാഹു അവിടെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ സഅദി റഹ്മത്ത് പറയുന്നു, നാലു കാലുകളുള്ള ആ മൃഗം അതിൻ്റെ മൂന്ന് കാലിൽ നിന്നുകൊണ്ട് ഒരു കാൽ ഉയർത്തി വെച്ച് നിൽക്കുന്ന ആ നൃത്തത്തിനാണ് അങ്ങനെ പ്രയോഗിക്കാറുള്ളത്. വക്കാനലഹ മൻലറുൻ റായിഖുൻ, അതൊരു മനോഹരമായ കാഴ്ചയാണ്. വ ജമാലുൻ മുഅ്ജിബുൻ, ആകർഷകമായൊരു ഒന്നാകുന്നു അത്. ഖുസൂസൻ ലിൽ മുഹ്താജി ഇലൈഹ കൽ മുലൂക്കി, ലേ രാജാക്കന്മാർ, സൈന്യത്തിൽ ആവശ്യമുള്ള ഒന്നാണല്ലോ കുതിരകൾ. അപ്പൊ അത്തരം സന്ദർഭത്തിൽ, അത്തരം അവസ്ഥകളിൽ പ്രത്യേകമായും, ഫമാ സാലത് തഅരിദു അലൈഹി ഹത്താ ഗാബത്തി ശംസു ഫിൽ ഹിജാബി ഫഅൽഹതുഹു അൻ സ്വലാത്തിൽ മസാഇ വദിക്രിഹി. അങ്ങനെ ആ കാഴ്ച, അവയിലേക്കുള്ള ആ നോട്ടം, ആ കാര്യം അദ്ദേഹത്തെ വൈകുന്നേര നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധനാക്കി കളയാൻ പോലും അത് കാരണമായി എന്ന് പറയപ്പെടുന്നു. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് നൽകപ്പെട്ട അനുഗ്രഹം പറഞ്ഞപ്പോൾ പറയുന്നു, ഇദ് ഉരിദ അലൈഹി ബിൽ അശിയ്യി സ്വാഫിനാതുൽ ജിയാദ്, അതിവേഗതയുള്ള മുന്തിയവയും കാലു പൊക്കി നിൽക്കുന്നവയുമായ കുതിരകൾ അദ്ദേഹത്തിന് വൈകുന്നേരം പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭം. അതാണ് ആ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്ന കാര്യം. മറ്റൊന്ന്, സൂറത്ത് സ്വാദിലെ 32-ാമത്തെ വചനം,
3: ഫഖാല ഇന്നീ അഹ്ബബ്തു ഹുബ്ബൽ ഖൈർ ഇന്നീ അഹ്ബബ്തു ഹുബ്ബൽ ഖൈർ അൻ ദിക്രി റബ്ബി ഹത്താ തവാറത് ബിൽ ഹിജാബ്. ഫഖാല,
2: അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി, നിശ്ചയമായും ഞാൻ, അഹ്ബബ്തു, ഞാൻ സ്നേഹം വച്ചു,
3: ഹുബ്ബൽ ഖൈരി,
2: നന്മയോടുള്ള സ്നേഹം അല്ലെങ്കിൽ നന്മയുടെ സ്നേഹം,
3: അൻ ദിക്രി,
2: സ്മരണയാൽ, റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ,
3: ഹത്താ തവാറത്,
2: അത് മറയുന്നതുവരെ, അങ്ങനെ അത് തിരോധാനം ചെയ്തു,
3: ബിൽ ഹിജാബ്,
2: മറയിൽ അല്ലെങ്കിൽ മറയാൽ. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണ നിമിത്തം ഈ നന്മയോടുള്ള സ്നേഹം സ്വീകരിച്ചിരിക്കുകയാണ്, അങ്ങനെ അവ മറവിൽ തിരോധാനം ചെയ്തു, അതായത് കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. അപ്പോൾ ആ വൈകുന്നേര സമയത്ത് ആ കാഴ്ച അദ്ദേഹം ആസ്വദിക്കുമ്പോൾ, അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു,
3: ഇന്നീ, നിശ്ചയമായും ഞാൻ, അഹ്ബബ്തു, ഞാൻ സ്നേഹം വച്ചു, ഹുബ്ബൽ ഖൈരി,
2: നന്മയോടുള്ള സ്നേഹം,
3: അൻ ദിക്രി റബ്ബി,
2: എൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണയാൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകന് നൽകിയ ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങളെ എടുത്തു പറയുമ്പോഴൊക്കെ, സൂറത്തു നംലിലാകട്ടെ, അതേപോലെ തന്നെ സൂറത്തു സബയിലാകട്ടെ, അവിടെയൊക്കെ തന്നെ ആ പ്രവാചകൻ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിനോട് കൂടുതൽ നന്ദി കാണിക്കുവാനുമാണ് അതെല്ലാം അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഒരിക്കലും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഇത്തരം അനുഗ്രഹങ്ങൾ അത് അദ്ദേഹത്തെ അഹങ്കാരിയാക്കി മാറ്റിയില്ല. ഇവിടെ നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. പലപ്പോഴും മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, ഒരു പ്രത്യേകമായ സ്വഭാവം, അനുഗ്രഹങ്ങൾ വർദ്ധിക്കും തോറും അള്ളാഹുവിൽ നിന്ന് അകലുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. നമുക്ക് പോലും അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുമ്പോൾ അത് നമ്മെ അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളയാറുണ്ടോ എന്നത്
3: നാം ചിന്തിക്കേണ്ടുന്ന പരിശോധിക്കേണ്ടുന്ന കാര്യമാകുന്നു. ഒരിക്കലും ആ തരത്തിൽ റബ്ബിനെ വിസ്മരിക്കുന്ന, അവൻ്റെ അനുഗ്രഹങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അതുവഴി അഹങ്കാരികളും അള്ളാഹുവിൻ്റെ കോപത്തിനും അവൻ്റെ ശിക്ഷയ്ക്കും വിധേയരാകുന്ന ആളുകളിൽ നമ്മളൊരിക്കലും പെട്ടുപോകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥകളിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവോട് നന്ദി കാണിക്കുന്ന നന്ദിയുള്ള ദാസന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 30-31 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. സുലൈമാൻ നബിക്ക് കുതിരകളെ പ്രദർശിപ്പിച്ചപ്പോഴുള്ള കാര്യങ്ങളും കൂടി ഈ ഒരു ആയത്തിൽ വിശദീകരിച്ചു നൽകി. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
4: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ, വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
5: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയ്സ് ഓഫ് പീസ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഖുർആനിലെ 4 അധ്യായം സൂറത്തു നിസ 66-79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ റഅദ് അൽ ഖുർദി.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 469-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: معه واستحيوا نساءهم وما كيد الكافرين إلا في ضلال.
1: ബാറക് അല്ലാഹു ഫീക്കും ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 469-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിജി.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ സമയമാണ്. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സൂറ ബക്കറയിലെ 16-17 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിൽ നിന്നും ഇൻഷാ അല്ലാ 16-17 ആയത്തുകളാണ് ഇന്ന് എടുക്കുന്നത്.
4: أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم فما

0: ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം തജ്വീദ് നിയമങ്ങൾ, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പാരായണത്തിലെ നിയമങ്ങളും. ഊലഈക മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. ഊലഈക അല്ലദീന, അല്ലസീന എന്ന് ഓതരുത്, അല്ലദീന. ഇതാലുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. അല്ലദീന, അല്ലദീന ഇഷ്തറവു, ഇഷ്തറവു വാവിന് ദൊമ്മുണ്ട്, അത് കൃത്യമായിട്ട് പാരായണത്തിൽ കൊണ്ടുവരണം. ഉലഈകല്ലദീന ഇഷ്തറവുദ്ദ വാവ്. പലപ്പോഴും അവിടെ ഓതിപ്പോന്ന് ഇഷ്തറവുല്ലോലാലത്ത, ഇഷ്തറവുല്ലോലാലത്ത എന്നായിരിക്കും വാവ് കൃത്യമായിട്ട്. അതിൻ്റെ ദൊമ്മ് ഒരു ഉച്ചാരണം ശബ്ദത്തിൽ വരാറില്ല, അത് ശ്രദ്ധിക്കണം. ഇഷ്തറവുദ്ദലാലത്ത, ദോദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം അത് ആ ഒരു ശബ്ദം വരേണ്ടത്. അതുപോലെ തന്നെ അത് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ റബിഹത്തി തായിന് ഒന്നാമത്തെ തായിന് സുക്കൂന്, രണ്ടാമത്തെ തായിന് ഹർക്കത്തുണ്ട്. അവിടെ ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് പറയുക ആ നിയമത്തിൻ്റെ പേര്. ഒന്നാമത്തെ തായിന് രണ്ടാമത്തെ തായിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് ഒറ്റക്ഷരമായിട്ട് ഉച്ചരിക്കും ശബ്ദ് നൽകിക്കൊണ്ട്. റബിഹത്തിജാറത്തുഹും, പേര് ഇദ്ഗാം മുതമാസിലൈൻ. മുതമാസിലൈൻ എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരം, സുക്കൂനുള്ള അക്ഷരവും ഹർക്കത്തുള്ള അക്ഷരവും ഒന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മഹ്റജും സിഫത്തുകളൊക്കെ ഒന്നായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് മുതമാസിലൈൻ, ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് പറയുക. റബിഹത്തിജാറത്തുഹും, അതുപോലെ തന്നെ തിജാറത്തു തു തായിനു ദമ്മാണ്. തിജാറത്തുഹും, തിജാറത്തുഹും കൃത്യമായിട്ട് അത് ഉച്ചരിക്കണം. വമാ കാനു മുഹ്തദീൻ, വമാ കാനു മുഹ്തദീൻ. മുഹ് ഹഇൻ്റെ മഹ്റജ് തൊണ്ടയുടെ താഴെ ഭാഗമാണ്, മുഹ്തദീൻ. അടുത്ത ആയത്തിൽ മസലുഹും കമസലി ലദി, മസലുഹും, മസലുഹും കമസലി എന്നല്ല, സ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം ദാൽ ഉച്ചരിക്കുന്നതിനേക്കാൾ അല്പം കൂടെ പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മസലുഹും, മസലുഹും കമസലി എന്ന് ഓതരുത്. മസലുഹും കമസലി ലദി, മസലുഹും കമസലി ലദി. അല്ലദി സ്തൗഖദ നാറ, അല്ലദി സ്തൗഖദ നാറ, അല്ലദി സ്തൗഖദ നാറ. മസലുഹും കമസലി ലദി സ്തൗഖദ നാറ. കൃത്യമായിട്ട് ഓരോ അക്ഷരത്തിൻ്റെയും ഉച്ചാരണം അതിൻ്റേതായ മഖ്റജിൽ നിന്നും ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. ഫലം മീമിന് ശദ്ദ് മണിക്കണം. ഫലം അദോ, ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. അതുപോലെ തന്നെ അദോഎത്ത്, ഈ മദ്ദ്, ഈ ദൈർഘ്യം മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. കാരണം മദ്ദിൻ്റെ അക്ഷരവും ഹംസയും ഒരേ പദത്തിലാണ്, അതാണ് മദ്ദ് മുത്തസിൽ. അപ്പോൾ അതുപോലെ തന്നെ തായിന് സുക്കൂൻ, അവിടെ ഖൽഖല ചേരുത്, അദാഅത്ത് മാ ഹൗലഹു ഇങ്ങനെ നോദരുത്, അദാഅത്ത് മാ ഹൗലഹു, മാ ഹൗലഹു ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഹൗലഹു ذهب الله بنورهم, ذهب ذهب എന്നല്ല, ذهب الله എന്നല്ല, ذهب الله بنورهم, بنورهم و ساكنا ميمിന് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ, നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് മീമിനെ പൂർണ്ണമാക്കിയതിന് ശേഷമായിരിക്കണം വ ഉച്ചരിക്കേണ്ടത് പലപ്പോഴും. കാരണം സാക്കിനായ മീമിന് ശേഷം വ ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടാനൊരു പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചു പറയണത് ബിനൂരിഹിം വ, ബിനൂരിഹിം വ, പ്രത്യേകിച്ചും ഫ വരുമ്പോൾ. ബിനൂരിഹിം വ തറകഹും ഫി, മാഷാ ഇവിടെ വത്യാറാക്ക് ഹും ഫി സാക്കിന മീമിന് ശേഷം ഫ ഉണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് മീമിനെ പൂർണ്ണമാക്കണം. മീം എന്ന അക്ഷരം പൂർണ്ണമാവണമെങ്കിൽ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടണം. സുക്കൂൻ വരുമ്പോൾ വത്യാറാക്ക് ഹും ഫി, വത്യാറാക്ക് ഹും ഫി. ഫി ദുലുമാതിൻ, ഫി ദു ലുലുമാറ്റല്ല, ലുലുമാതിൻ എന്ന് പറയരുത്. ഫി ദുലുമാതിൻ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ദുലുമാതില്ല, ദുലുമാതിൻ തെൻവീന് ശേഷം ലാമ് ഇത് ഗാമ്പില ഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം തെൻവീനിനെ ലാമിലേക്ക്. ദുലുമാതില്ല യുബ്സിറൂൻ, യുബ് ബ ഇനെ കൽക്കല ചെയ്യണം, അത് കേൾക്കണം. യുബ്സി സാദ സാ സി സു എസ് യുബ്സിറൂൻ, യുബ്സിറൂൻ, യുബ്സിറൂൻ എന്ന് സീനാവുന്നത് ശ്രദ്ധിക്കണം. യുബ്സിറൂൻ ഇൻഷാല്ലാ ഈ രണ്ടായത്ത് ഒന്നുകൂടെ നമുക്ക് ഓതാം.
1: أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم

0: بنورهم ذهب الله بنورهم وتركهم في ظلمات لا يبصرون.
1: സൂറൽ ബഖറയിൽ നിന്നും 16-17 ആയത്തുകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 16-17 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
3: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ കതോർക്കാം കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം, സൂറ അൽ അഅ്റാഫ്, 42 മുതൽ 51 വരെ വചനങ്ങൾ. പാരായണം സലാഹ് അൽ മുസ്ലിം.
2: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ ഓരോ ദിനവും ഓരോ ജുസ്ഉകളുടെ പാരായണം കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഖുർആനിലെ ആറാം ജുസ്ഇന്റെ പൂർണ്ണമായ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം അൽ ഹാഫിൽ അബ്ദുറഷീദ് സൂഫി.

وأخي فافرق بيننا وبين القوم الفاسقين. قال فإنها محرمة

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പരിപാടിയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഖുർആനിലെ 6-ാം ജുസ് പൂർണ്ണമായും പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് അബ്ദുർ റഷീദ് സൂഫി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ആഗ്രഹമുണ്ടെങ്കിൽ
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഹബീബിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ മൻ ഇത്തബഅഹും ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തുൽ മുജാദലയാണ് നോക്കാം. സൂറത്തുൽ മുജാദല 1, 2, 3 പേജുള്ള 22 ആയത്തുള്ളെങ്കിലും കുറച്ച് നീളമുണ്ട്. നോക്കാം. ഷൈത്താനുർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലതീ തുജാദിലുക ഫീ സൗജിഹ وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. سميع بصير അവിടെ എന്താണ് സമീഉൻ? ബ
4: ഇദ്ഗാം
3: ഇഖ്ലാബ്, അതായത് തൻവീനിന് ശേഷം ബ ആണ്. നൂൻ സാക്കിനക്കോ തൻവീനിനോ ശേഷം ബ വന്നാൽ ആ നൂനിനെ മീമാക്കി മാറ്റണം. സമീഉൻ എന്നുള്ളത് സമീഉം എന്നുള്ള ഗുന്നത്തോടുകൂടി. അപ്പോൾ
4: സമീഉം ബസീർ
3: അല്ലദീന യുളാഹിറൂന മിൻകും മിൻകും യഖ്ഫ. നുനസാക്കിനു ശേഷം കാഫ്. പിന്നെ പിന്നെ മിൻകും എന്നതിലെ മീം മിന്നിലെ മീമ്, രണ്ട് മീമ് ഒന്നിച്ചു വന്നു. അപ്പോൾ നോക്ക്, മിൻകും ഒരു മീമ്, മിൻ നിലെ മറ്റൊരു മീൻ, രണ്ട് മീം അടുപ്പിച്ചു വന്നു. അപ്പോൾ മിൻകും മി അല്ലോ മണിക്കണം. മിൻകും മിന്നിസ, അങ്ങനെ പിന്നെ മദ്ദുണ്ട് അല്ലേ. മിന്നി ആ രണ്ട് നൂൻ ഉണ്ട്, അവിടെ രണ്ട് നൂന് ഒന്നിച്ചു വന്നു. അപ്പോൾ അവിടെയും മണിക്കണം, അതിൻ്റെ മുമ്പ് മീമിനും മണിക്കണം, അല്ലോ ഉന്നത്ത് വേണം, പിന്നെ മദ്ദും. അപ്പോൾ മിൻകും മിന്നിസാഇഹിം
4: മിൻകും മിന്നിസ
3: വീണ്ടും അതാ നിസാ ഇഹിമ്മ, അതും മണിക്കണം. പിന്നെ ഹുന്ന, അതും മൊത്തത്തിൽ നല്ലോ ധാരാളം ഉണ്ട് മണിക്കാൻ, ഉന്നത്ത് ഇഷ്ടം പോലെ വേണം. പിന്നെ ഇൻ ഉമ്മഹാത്തുഹും ഇളഹാർ. നൂനസാക്കിനു ശേഷം ഹംസേൺ. അപ്പോൾ ഇളഹാർ ഇൻ ഉമ്മഹാത്തുഹും ലാത്തി ഇൻഹാത്തും ഇല്ലല്ലാഇ അല്ലേ. നോട്ടെ, ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലാഇ, അതെ ഇല്ലല്ലാഇ വലദ്നഹും വലദ്നഹും. പിന്നെ വ ഇന്നഹും ലയഖൂലൂന മുൻകറൻ, വീണ്ടും അത് തന്നെ ഇഖ്ഫാ. പിന്നെ മുൻകറം മി ഇദ്ഗാം ബിഗുന്ന. തൻവിന് ശേഷം മീമാണല്ലോ. മിനൽ ഖൗലി വസൂറ ഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ. അഫുവ്വുൻ ഗഫൂർ അവിടെ എന്താ? തൻവിന് ശേഷം അപ്പോ ഇലഹാർ ഇലഹാർ ഇലഹാർ കേട്ടോ. അഫുവ്വുൻ ഗഫൂർ. പിന്നെ മുസാഫ് മുസാഫ് നോക്ക്. അഫുവ്വുൻ ഗഫൂർ. പിന്നെ വല്ലദീന യുലാഹിറൂന മിൻ നിസ അവിടെ മിൻ നിസ നേരത്തെ പോലെ തന്നെ രണ്ട് നൂന ഒന്നിച്ചു വന്നു. പിന്നെ മദ് നിസാഇഹിം ثم يعودون لما قالوا فتحرير رقبة من تنوين شاشة ميم بنا من قبل من قبل انت إخفاء إخفاء الله مني كنا أبا رقبة من قبل
4: رقبة من قبل

0: ആ മദ്യം കുറച്ചുകൂടെ നീട്ടണം അവിടെ കേട്ടോ. അയ്യ ഇത് കാമ്പി കുന്ന, പിന്നെ സ എന്നുള്ളത് മദ്ലാജിമാണ്. പിന്നെ ദാലിക്കും തു അലൂന ബിഹി വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അപ്പോൾ നോക്കാം. أعوذ
1: بالله من الشيطان الرجيم بسم الله الرحمن الرحيم
0: قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله
1: قد سمع

0: وآخر دعوانا أن الحمد لله رب العالمين.
1: ജസാക്കും അല്ലാഹു ഖൈറ. പാരായണ പഠനം ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടു തുടങ്ങുന്നു തൻസീൽ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. സുദീർഘമായി വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ സൂറത്തു ഹൂദ്, സൂറത്തു യൂസുഫ്, സൂറ റഅദ് എന്നീ അധ്യായങ്ങൾ പ്രഗൽഭ ഖാരി സഅദ് അൽ ഗാമിദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.